ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:22. 103.6 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 19, കൊല്ലവർഷം 1201 ഇടവം 26, 2026 ജൂൺ 9 ചൊവ്വാഴ്ച.

0: 103.6 റിയൽ എഫ്എം
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
2: സ്വാതന്ത്ര്യസമരകാലത്തെ അലച്ചിലിനിടയിൽ ഒരു പാതിരാത്രി വീട്ടിലെത്തിയപ്പോഴുള്ള അനുഭവം വൈക്കം മുഹമ്മദ് ബഷീർ പങ്കുവെക്കുന്നുണ്ട്. ഏറെ വൈകി വീട്ടിലെത്തിയ എന്നോട് ഉമ്മ പറഞ്ഞു, മോനെ നിനക്ക് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. ഇതു കേട്ട ബഷീർ അത്ഭുതത്തോടെ ഉമ്മയോട് ചോദിച്ചു, ഈ വീട്ടിൽ എനിക്കു ചോറോ? ഉമ്മ പറഞ്ഞു, അതെ മോനെ, എല്ലാ ദിവസവും രാത്രി ചോറുമായി ഞാൻ നിന്നെ കാത്തിരിക്കും. നീ എത്താതിരിക്കുമ്പോൾ അത് പിറ്റേ ദിവസം ഞാൻ കഴിക്കും. ഇപ്രകാരം രാവിലെയും ഉച്ചക്കും വൈകിട്ടുമെല്ലാം ഭക്ഷണവുമായി എല്ലാ ദിവസവും ഞാൻ നിന്നെ കാത്തിരിക്കാറുണ്ട്. മാതൃസ്നേഹത്തിൻ്റെ

ആഴം സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. പ്രിയമുള്ളവരുടെ സൗഖ്യവും സുരക്ഷയും ഉള്ളിൽ സ്നേഹമുള്ള ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു. അവർക്ക് പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാവുന്നതിൽ ജാഗ്രത കാണിക്കുന്നു. അവരുടെ നന്മയ്ക്കും വിജയത്തിനുമായി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പറയാറുണ്ട്, സൂക്ഷിച്ചു പോണേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നല്ലേ ആ വാചകം സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരുടെ സ്നേഹപൂർവമായ ഈ കരുതലാണ് നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നത്. സ്നേഹത്തിൻ്റെ കരുതൽ മനുഷ്യബന്ധങ്ങളുടെ ആത്മാവാണ്. കരുതലില്ലാത്ത സ്നേഹം വേരുകളില്ലാത്ത വൃക്ഷം പോലെയാണ്. ഞാൻ സമർത്ഥനാണ്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എൻ്റെ കാര്യത്തിൽ ഇവർക്കെന്തു കാര്യം തുടങ്ങിയ അഹംഭാവ ചിന്തകൾ മനസ്സിൽ കയറുന്നത് സൂക്ഷിക്കണം. കാരണം ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ്, എനിക്കാരുടെയും സഹായം വേണ്ട എന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അവിടെ നന്മയ്ക്ക് സ്ഥാനമുണ്ടാവില്ല. സ്നേഹത്തിൻ്റെ കരുതലും കാരുണ്യത്തിൻ്റെ തടവലും അവർക്ക് അരോചകമായി തോന്നും. മഹാപ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുന്ന

0: എല്ലാം കൊണ്ടും ഓക്കെയാണ്, എനിക്കാരുടെയും സഹായം വേണ്ട എന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അവിടെ നന്മയ്ക്ക് സ്ഥാനമുണ്ടാവില്ല. സ്നേഹത്തിൻ്റെ കരുതലും കാരുണ്യത്തിൻ്റെ തടവലും അവർക്ക് അരോചകമായി തോന്നും. മഹാപ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുന്ന മകൻ്റെ രക്ഷക്കെത്തുന്ന നൂഹ് പ്രവാചകൻ്റെ ചരിത്രം വിശുദ്ധ വേദത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, പൊന്നുമോനെ, നീ ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറൂ, എന്നാൽ നിനക്ക് രക്ഷ പ്രാപിക്കാം. പക്ഷേ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത ആ മകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയില്ല, ഞാൻ വല്ല മലമുകളിലും കയറി രക്ഷപ്പെട്ടോളാം. അധികം താമസിയാതെ പടുകൂറ്റൻ തിരമാലകൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു. എൻ്റെ വഴി എനിക്കറിയാം എന്ന അഹന്തയാണ് അവനെ നാശത്തിലേക്ക് നയിച്ചത്. മറ്റുള്ളവരുടെ കരുതൽ നമ്മോടുള്ള സ്നേഹമായി കാണാൻ കഴിയണം. അപ്പോൾ കരുതൽ നമുക്ക് കരുത്താവും, അഭയവും ആശ്വാസവുമാകും. അവിവേകത്തിൻ്റെ അബദ്ധങ്ങൾ തിരുത്തി മുന്നേറാനും പിഴച്ച ചുവടുകൾ ശരിപ്പെടുത്തി വിജയം നേടാനും സാധിക്കും. ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകത്തിൽ ജോസഫ് അന്നംകുട്ടി ജോസ് പറയുന്നു, സാധാരണ ജീവിതത്തിനും വിഷാദത്തിനുമിടയിൽ ഒരു നേർത്ത നാര് മാത്രമാണുള്ളത്. അത് പൊട്ടാതെ കാക്കുന്നത് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ചിലരുടെ സ്നേഹത്തിൻ്റെ തണലാണ്. ഇന്നത്തെ യുവതി യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം തണൽ മരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നതാണ്. സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കാരുണ്യത്തിലും കരുതലിലുമാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നത്. എന്നാൽ തന്നിഷ്ടത്തെ ദൈവമാക്കുകയും സ്വന്തം ഇച്ഛാനുസൃതം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം അഹങ്കാരത്തിൻ്റെ അടപ്പുകൊണ്ട് മനസ്സിനെ മൂടിയവരാണവർ. അവിടെ നന്മയുടെ പ്രകാശം കടന്നു ചെല്ലുകയില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ എഫ്എം പ്രധാന വാർത്തകൾ. വിശാഖപട്ടണത്ത് ഇന്നലെ വൈകിട്ട് സ്റ്റീൽ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അവലോകനം ചെയ്തു. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിശാഖപട്ടണം അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർമാർ അറിയിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്ട് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ചെറുവാഞ്ചേരിക്ക് സമീപം പൂവത്തൂർ കണ്ണാടിച്ചാലിൽ വനത്തിലേക്ക് തുരത്തുന്നതിനിടെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. കണ്ണവം റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ ഷൈജുവിനാണ് പരിക്കേറ്റത്. UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന് മുന്നോടിയായ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റ് ഇൻഡീസ് 8 വിക്കറ്റിന് 153 റൺസ് എടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ഗാനം സഹപ്രായോജക വെനീസിയ ബാത്വേ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സഹപ്രായോജക GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ.

103.6 റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 കേൾക്കാം ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസേഴ്സിൻ്റെ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരിസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജിക ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ.

7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 കേൾക്കാം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട്. ഇളയനില സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഹൈ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 കയ്യൊപ്പ്. പത്ത് രണ്ടിന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 3:02 യോ ചോയ്സ്. 12:02 7:02 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. 1:02 ഗാനോത്സവം. 2:15 തുടർനാടകം.

4-2 മ്യൂസിക് മിക്സ്, 4:45 ഞാറ്റുവേല, 5-2 കോളിവുഡ് ഹിറ്റ്സ്, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 6:2 ഗാനകേളി, 7:35 ലളിത ഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:02 രഞ്ജിനി. റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് തിരുനല്ലൂർ കരുണാകരന്റെ നവകേരളം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി.

0: നിങ്ങൾ കേട്ടത് തിരുനല്ലൂർ കരുണാകരന്റെ നവകേരളം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി.
1: കാവ്യാഞ്ജലി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം രാജു റഹീം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരത്തിൽ കേൾക്കാം കാലചക്രം എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: ഇപ്പോൾ എല്ലാം മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: കണ്ണങ്കണ്ടി മഴക്കാല മേള.
5: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 rupees, 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 rupees ഇപ്പോൾ സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്,
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
10: ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ടി പത്മനാഭൻ്റെ ഗസയിലെ കുട്ടികൾ പുസ്തക പ്രകാശനം വൈകിട്ട് 5 PM കെ പി കേശവമേനോൻ ഹാളിൽ നടക്കുന്നു. എം വി ശ്രേയസ്കുമാർ, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, സുഭാഷ് ചന്ദ്രൻ, ശ്രീകല മുല്ലശ്ശേരി എന്നിവർ പങ്കെടുക്കുന്നു. ആരോഗ്യമേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രാവിലെ 9:30 വെള്ളയിൽ മീനൂസ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ജില്ലയിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് MLA മാരുമായുള്ള ചർച്ച വൈകിട്ട് 4 ചേംബർ ഓഫ് ഹൗസിൽ നടക്കുന്നു. സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിയും റിസർച്ച് സെൻ്ററും ജില്ലാ ലൈബ്രറി കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ഗ്രന്ഥങ്ങളുടെ പ്രദർശനം 10:00 മാനാഞ്ചിറ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ഹാളിൽ ആരംഭിക്കുന്നു. ഫിഫ വേൾഡ് കപ്പിനെ വരവേറ്റ് കാളൂർ റോഡ് ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വെൽക്കം വേൾഡ് കപ്പ് വൈകിട്ട് 7 കാളൂർ റോഡിൽ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് 10:30 ആരംഭിക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്ക് നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും

0: ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ എൽ പി എം എസിൻ്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിൻ്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെൻറ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തുമടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്യം KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. KJ MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ് ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റ്

0: ത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി എൽ പി സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
1: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കെ വി ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5 വയസ്സുകാരനും 5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
3: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ട്രെയിൻ ടൈം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:30 വൈകിയോടും. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ ശുഭയാത്ര ആശംസകൾ.
1: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഹരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 719 പോയിന്റ് കുറഞ്ഞ് 73,524 പോയിന്റിലും NSE നിഫ്റ്റി 243 പോയിന്റ് കുറഞ്ഞ് 23,123 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്.

0: വിഭാഗങ്ങളായ ബി എസ് സി സെൻസെക്സ് 719 പോയിന്റ് കുറഞ്ഞ് 73,524 പോയിന്റിലും എൻ എസ് ഇ നിഫ്റ്റി 243 പോയിന്റ് കുറഞ്ഞ് 23,123 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം പവന് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയും ആയിരിക്കുന്നു.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
2: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ഇന്ന് June 9 വിശ്രുത ചിത്രകാരൻ MF ഹുസൈന്റെ ഓർമ്മ ദിനമാണ്. ചലച്ചിത്ര രംഗത്തും സംവിധായകനായി വ്യത്യസ്തത പുലർത്താൻ ഹുസൈന് കഴിഞ്ഞിട്ടുണ്ട്. 2004 MF ഹുസൈൻ സംവിധാനം ചെയ്ത മീനാക്ഷി എ ടെയിൽ ഓഫ് 3 സിറ്റീസ് എന്ന ചിത്രത്തിൽ നിന്ന് സുഖ്വിന്ദർ സിംഗ് നയിക്കുന്ന ഒരു സംഘഗാനം. AR റഹ്മാന്റേതാണ് സംഗീതം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: കോഴിക്കോട് എന്നും സാഹിത്യകാരുടെയും കലാ സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട നഗരമാണ്. അവരുടെ സ്ഥിരം സംഗീതങ്ങളിൽ ഒന്നായിരുന്നു മിഠായി തെരുവും. പ്രതിഭാധനരുടെ ആ പഴയ തെരുവിനെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീകുമാർ നിയതി.
1: ഏത് രാജ്യത്ത് ഞാൻ പോയി ചുറ്റി വന്നു കഴിഞ്ഞാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വെച്ച ശേഷം ആദ്യം ഞാൻ നടന്നു പോകുന്നത് മിഠായി തെരു അവിടെ പള്ളീൻ്റെ അടുത്ത് നിന്ന് കിഡ്സൺ കോർണർ വരെ നടന്ന് ഒരു ചായ കുടിച്ച ശേഷം മാത്രമേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. മിഠായി തെരുവില്ലാത്ത ഒരു പരിപാടിയില്ല. ഞാനൊന്നും ആരുമല്ലോ പോകാറുണ്ട്. എം ടി വാസുദേവൻ നേരെ വരെ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ രുചിയും കോഴിക്കോടിൻ്റെ രുചിയും അനുഭവിച്ചത് ആര്യഭവനിൽ നിന്നാണ്. ഇതൊക്കെ പോട്ടെ, മിഠായിത്തെരുവിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത ശെൽവിയുടെ പുസ്തകശാല, ആര്യഭവനിലെ ആ മുറി വിങ്ങലൂരിയാണ്. ഇത്രയും നന്നായിട്ട് ഇത്രയും പ്രസാധകരുണ്ടായിട്ട് ഇത്രയും മനോഹരവും ഏറ്റവും അവശ്യമായ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച അവനെ കാണാൻ ഞാൻ പലതവണ പോയിട്ടുണ്ട്. മിഠായിത്തെരു ഓർക്കുമ്പോൾ ശെൽവിയുടെ പുസ്തകശാല മറക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും രീവേറ്റിൻ്റെ ആദ്യ പുസ്തകങ്ങളൊക്കെ അവരായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കാശ് കൊടുക്കാനും ഇതിൻ്റെ പ്രൂഫ് നോക്കാനും കടലാസ് വാങ്ങാനൊക്കെ ഷെൽവീൻ്റെ അടുത്ത് പോയായിരുന്നു. ഈ കിഡ്സൺ ഡോർണറായിരുന്നു പിന്നീട് മാനാഞ്ചറ സ്ക്വയറിനേക്കാളും പ്രശസ്തമായി മാറിയത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു, സത്രം എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ സത്രം പൊളിച്ചിട്ടാണ് ഈ കിഡ്സൺ ഉണ്ടാക്കിയത്. ഇന്ന് ആ കിഡ്സൺ പൊളിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? കേരളത്തിലെ മന്ത്രിമാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ കിഡ്സണിലായിരുന്നു താമസിച്ചിരുന്നത്. വരദരാജൻ നായർ ധനകാര്യമന്ത്രിയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ കൊണ്ടാക്കേണ്ട ഗസ്റ്റ് ഹൗസിലല്ല, എം ഗോവിന്ദൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും പോൾ മാഷൊക്കെ എം ഗോവിന്ദനുമായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടത്തി ഉറക്കിയിട്ടാണ് പോയിരുന്നത്. ഞാനും നമ്പൂതിരിയും കൂടി, ആർട്ടിസ്റ്റ് നമ്പൂതിരി എല്ലാ ദിവസവും ചെയ്തിരുന്ന ഒരു സാധനം അതാത് ദിവസത്തെ പേപ്പറും പെന്നും വാങ്ങലാണ്. അപ്പം ഞാൻ സൈക്കോ എന്നിറങ്ങിയിട്ട് നമ്പൂതിരിൻ്റെ കൂടെ കെ എം ആർ എന്ന് പറയുന്ന രാധാകൃഷ്ണ ചെട്ടിയുടെ വീട്ടിൽ പോയിട്ട് പേപ്പർ വാങ്ങി ഇങ്ങനെ നടക്കും. പിന്നീട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് കടന്നു പോയ ആളുകളുടെ രൂപസാദൃശ്യമുള്ള നമ്പൂതിരി ചിത്രങ്ങൾ പിന്നീട് ഞാൻ ഈ മാതൃഭൂമിയുടെ കഥകൾ വായിക്കുമ്പോൾ വരും. ഞാനത് റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും, അതല്ലേന്ന്. ഏയ്, അതൊന്നല്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്യും. അങ്ങനെ ഒരു നിരീക്ഷണം ഈ ചിത്രകലയായാലും ആളുകളോടായാലും

0: അത് എനിക്കുണ്ട് എന്നുള്ളതിനെ കൊണ്ടായിരിക്കാൻ ചിലപ്പം നമ്പൂതിരി എന്നെയും കൂട്ടി ആ വഴിക്ക് നടന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്പൂതിരിനെ പോലെ വലിയ മനുഷ്യൻ്റെ കൂടെ മിഠായിത്തെരുവിലാണ് നടക്കുക, ഒ വി വിജയൻ എന്നൊരു മനുഷ്യൻ്റെ കൂടെ മിഠായിത്തെരുവിലെ നടക്കുക, എം ടി വാസുവേട്ടൻ്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്, അങ്ങനെ പലരുടെയും കൂടെ. ടി ദാമോദരേട്ടൻ, എം ടി വാസുദേവൻ നായർ, പുനലൂർ രാജൻ, ഇങ്ങനെ കോഴിക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവരെ മുഴുവൻ ഒറ്റയടിക്ക് കാണണമെങ്കിൽ പീതാംബർ സ്റ്റുഡിയോൻ്റെ നേരെ മുന്നിൽ നിന്ന് നോക്കിയാൽ മതി, ഇവർ മുഴുവൻ വൈകുന്നേരങ്ങളുണ്ടാവും. അന്ന് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് നഗരത്തിലെ. അവരെയൊക്കെ ഇങ്ങനെ കാണുക, അതിലൊരു മൂന്നോ നാലോ പേർക്ക് എന്നെ അറിയുക എന്ന് പറയുമ്പോൾ പലപ്പോഴും താമരമായിട്ടൊക്കെ ഇടാ എവിടെ പോകണമെന്ന് ചോദിക്കും. അതിൻ്റെ ഒരു കുടുസ് എനിക്കുണ്ടാവില്ലേ? പക്ഷേ അതൊക്കെ ഞാനിപ്പോൾ ആ മുട്ടായിത്തരത്തിലൂടെ നടക്കുമ്പോൾ നോക്കുന്നു. അത് കഴിഞ്ഞാൽ നാഷണൽ സ്റ്റുഡിയോ, നാഷണൽ സ്റ്റുഡിയോൻ്റെ അകത്ത് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് കയറിയാൽ തന്നെ ഒരു അമ്പലത്തിൽ പോയ പ്രതീതിയാണ്. കാരണം രാവിലെ മുതൽ ഇങ്ങനെ ചൂടനും ചാമ്പ്രാണിയൊക്കെ പുകച്ച് ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഐശ്വര്യമാവാനില്ല. ടി നാരായണൻ ക്യാമറാമാൻ അടക്കം, അംബികുമാർ ക്യാമറാമാൻ, ഇങ്ങനെ പ്രശസ്തരായ പല ക്യാമറാമാരെയും ഉണ്ടാക്കിയ ഇടമാണ് ഈ ഉണ്ണിയേട്ടൻ്റെ നാഷണൽ സ്റ്റുഡിയോ. ഈ നാഷണൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അന്ന് കല്യാണ പന്തലിൽ നിന്ന് നേരെ കാറിൽ വധുവരന്മാർ ബൊക്കയും മാലയിട്ട് നാഷണൽ സ്റ്റുഡിയോയിലേക്ക് അകത്തേക്ക് വന്നു, മുകളിലേക്ക് വന്നു, ഭാസ്കരേട്ടൻ ആരെങ്കിലും ഉണ്ടാവും, അയാളെ പിടിച്ചിരുത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, നാഷണൽ സ്റ്റുഡിയോ ഒന്ന് ഫോട്ടോ എടുത്താൽ അതാണ് ആഭിജാത്യം എന്നൊക്കെ പറയുന്നില്ലേ. ഇവിടെ വേറൊരു വലിയ സംഭവം ഉണ്ടായി. ഒരു ബന്ധു ദിവസം ഉണ്ണിയേട്ടൻ പറഞ്ഞു ഞാൻ തുറക്കും, കട തുറക്കും, ആരെന്ത് ചെയ്താലും. സമരക്കാർ വന്നു, ഉണ്ണിയേട്ടനോട് ഏറ്റവും കരുണയും ഏറ്റവും കൂടുതൽ കാരുണ്യം ചൊരിയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചില്ലുമേട പോലെയുള്ള നാഷണൽ സ്റ്റുഡിയോ കല്ലെറിഞ്ഞ് പൊളിച്ചു. കോഴിക്കോട്ടുകാർ പ്രതിഷേധം കണ്ടു, പക്ഷേ ആ പ്രതിഷേധത്തിൽ ഒരു മനുഷ്യനും ആളാദിച്ചില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞത് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നു, തൊഴിലാളികൾക്ക് ഉള്ള പ്രശ്നത്തിന് അവർ ജോലി ചെയ്യുന്നു, രണ്ടും ജോലിയാണ്, കച്ചവടം കച്ചവടമാണ് എന്ന് പറഞ്ഞത് ഉണ്ണിയേട്ടനായിരുന്നു, നാഷണൽ സ്റ്റുഡിയോ ഉണ്ണിയേട്ടൻ. അത് കഴിഞ്ഞാൽ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കേരള ബുക്ക് ഡിപ്പോ, പിന്നെ പി കെ ബ്രദേഴ്സ്. ഈ പി കെ ബ്രദേഴ്സ്, കെ ആർ ബ്രദേഴ്സ് എന്നൊക്കെയാണ് ആദ്യകാലത്ത് എല്ലാവരും പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അതിമനോഹരമായ പ്രിൻറ്റിങ്, അവിടെ പോയാൽ കിട്ടാത്ത സാധനങ്ങളില്ല. കേരള ബുക്ക് ഡിപ്പോ ബാലൻ എന്ന് പറയുന്ന അയാളുടെ അനിയനാണ് പിന്നീട് പ്രശസ്തനായ സംവിധായകൻ ബേബിയായത്. അതേ അവിടെ ജനിച്ചു വളർന്നതാണ്. മിഠായിത്തരത്തിലും നാടകവും കളിയൊക്കെ ആയിട്ട് നടന്ന ഒരു മനുഷ്യൻ പിന്നീട് ലിസ പോലുള്ള സിനിമ എടുത്തു, അതും മിഠായിത്തെരുവിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട് എഴുത്തുകാർക്ക്, ഒരു പേനക്കട, കിമ്മൻ കമ്പനി എന്നാണ് അതിൻ്റെ പേര്. കേരളത്തിൽ നിന്ന് അകത്തുനിന്നും പുറത്തുനിന്നും ആര് വന്നാലും സ്റ്റേഷനിലേക്ക് നമ്മൾ ആരെയും കൊണ്ടാക്കാൻ പോകണമെങ്കിൽ പറയും, അല്ലോടെ എനിക്ക് രണ്ട് മൂന്ന് പേന വാങ്ങണം, ഞാൻ നിങ്ങൾക്ക് അവിടെ കിട്ടൂലേ, അല്ല നമ്മളെ കിമ്മൻ കമ്പനി.
1: ഒരു തെരുവിൻ്റെ കഥ.
0: പസഫിക് സ്റ്റോർ മുതൽ രണ്ടാം ഗേറ്റ് വരെ ക്വാർട്ടർ റോഡാണ്. അവിടെ ഒരു പ്രശസ്തമായ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു, കോഴിക്കോടിൻ്റെ കുലുക്കിയ കൊലപാതകമായിരുന്നു. പഞ്ചാബികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഹോട്ടലായിരുന്നു. അരിയുടെ എന്തോ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആണ് ഈ ഹോട്ടലിൽ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അന്ന് എം ടി വാസുദേവൻ നായരടക്കമുള്ള കോഴിക്കോട് നഗരത്തിലെ എല്ലാ ആളുകളുടെ ഒരു സങ്കേതമായിരുന്നു. ഹോട്ടലിന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മകനൊക്കെ എൻ്റെ കൂടെ പഠിച്ചൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു കൊലപാതകം നടന്നു. അതാണ് എം ടി വാസുദേവൻ നായർ എഴുതിയ ശത്രു എന്ന് പറയുന്ന ചെറുകഥ. അവരോടൊപ്പം കളിക്കുകയും കാഴ്ച കളിക്കുകയൊക്കെ ചെയ്ത ഒരാൾ, ഈ മരിച്ച ആളുടെ പേര് അബ്ദുറഹ്മാൻ സാഹിബ് നായർ. കൊളത്തറയിൽ അദ്ദേഹത്തിന് ഒരു വലിയ പാർക്കും ഓർമ്മകളൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് സത്യത്തിൽ കോഴിക്കോട്ട് ഒരു വലിയ നാടക സംഘം ഒക്കെ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന്. ഈ കൊലപാതകം വന്നുകൊടുക്കും മുട്ടായിത്തരുത്തിനൊരു വലിയാത്ത ഒരു പേടിയുണ്ടായി. സത്യത്തിൽ അത് ഏതോ ഒരു രീതിയിൽ കളിക്കിടയിൽ വന്ന ഒരു കുസ്തിയിൽ പെട്ടുപോയിട്ട് ഇയാൾ കൊലപ്പെടുകയായിരുന്നു. പക്ഷേ അത് ഒരു വലിയ മുറിവായി മാറി. അന്നത്തെ സകല എഴുത്തൊരു ഉറുപാടക്കുള്ള ആളുകളൊക്കെ രണ്ട് സ്ഥലത്തായിരുന്നു. ഒന്ന് മലബാർ അലുവയിലെ മലബാർ അലുവ സ്റ്റോറിലെല്ലാവരും ഇരുന്ന് സ്വറ പറയുന്നൊരു സ്ഥലമാണ്. അതേമാതിരി മോഡേൺ ഹിന്ദു ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ രാധാ തിയേറ്ററുടെ നേരെ മുന്നിൽ. ഇ കെ നായനാരും മൂസക്കയും കൂടി സിനിമയ്ക്ക് പോയ കഥകളൊക്കെ പല ആത്മകഥകളിലും അത് രാധാ തിയേറ്ററാണ്. രാധേൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞപ്പോൾ ഇ കെ നായനൊരു വിചാരിച്ചു, ഇത് എവിടേക്കാണ് ഈ പോണ്ടോണ്. അപ്പം മൂസക്ക രാധേ പോവാ രാധേ പോവാന്ന് പറഞ്ഞു.

0: തിയേറ്റർ ആണെന്നറിയില്ല. അങ്ങനെ ഇ കെ നായനാർ കോഴിക്കോട് ദേശാഭാനിയുള്ളപ്പം മിഠായി തെരുവിൽ രാധാ തിയേറ്ററിലേക്കാണ് പറഞ്ഞ് ചിരിക്കുന്നൊരു കഥ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് മൂസാക്കൻ്റെ അടുത്ത് നിന്ന്. മിഠായി തെരുവ് പറഞ്ഞാൽ തീരില്ല. എനിക്കിന്നും മിഠായി തെരുവിലൂടെ നടക്കാനിഷ്ടമാണ്, അവിടെ ഉറങ്ങാനിഷ്ടമാണ്. അവിടുത്തെ കുറേ കഥകളുണ്ട് ഇനിയും ബാക്കി.
1: ഇതുവരെ കേട്ടത് മിഠായി തെരുവിനെ കുറിച്ചുള്ള ശ്രീകുമാർ നിയതിയുടെ ഓർമ്മശകലങ്ങൾ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: അപൂർവ ഗാനം.

പുതുതലമുറയിലെ പ്രശസ്ത താരങ്ങളായ ശ്രീനാഥ് ഭാസിയും നസ്രിയ നസീമും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.

2018 റിലീസായ വരത്തൻ എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ വരികളെഴുതി സുഷിൻ ശ്യാം ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗാനം. അഭിനയ രംഗത്തെന്നതുപോലെ ആലാപന രംഗത്തും മികവ് തെളിയിച്ചവരാണ് നസ്രിയയും ശ്രീനാഥ് ബാസിയും. 2014 സലാല മൊബൈൽസ് എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയ പിന്നണി ഗാനരംഗത്തെത്തുന്നത്. 2012 ഡാ തടിയ എന്ന ചിത്രത്തിലൂടെ ശ്രീനാഥ് ഭാസി അഭിനേതാവായും പിന്നണി ഗായകനായും ഒരേ സമയം തുടക്കം കുറിച്ചു.

0: ആ അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001-2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി. ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയറാകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: ഇന്ന് നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദനം ചെയ്യാം. ടുഡേ ലെറ്റ് അസ് ഗ്രീറ്റ് വിത്ത് ഗുഡ് മോർണിംഗ്. ജി ഒ ഡി ഗുഡ്, എം ഒ ആർ എൻ ഐ എൻ ജി മോർണിംഗ്. രാവിലെ പരസ്പരം കാണുമ്പോൾ എങ്ങനെ തുടങ്ങും സംഭാഷണം? ഹൗ ഡു വി ബിഗിൻ എ കോൺവെർസേഷൻ വെൻ വി മീറ്റ് സംവൺ ഇൻ ദ മോർണിംഗ്? കണ്ണുകളിലേക്ക് നോക്കി പ്രസന്ന ഭാവത്തിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ ഗുഡ് മോർണിംഗ് എന്ന് ആശംസിക്കാം. വിദ്യയും ജയയും പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് ശ്രദ്ധിക്കൂ.
11: ഗുഡ് മോർണിംഗ് ജയ.
10: ഗുഡ് മോർണിംഗ് വിദ്യ.
11: ഹൗ ആർ യു ഡൂയിങ്?
10: ഐ എം ഡൂയിങ് വെൽ. ആൻഡ് വാട്ട് അബൌട്ട് യു?
11: ഐ എം ഫൈൻ, താങ്ക് യു.
10: വെൽ, സീ യു ലേറ്റർ.
11: സീ യു, ബൈ.
10: ഉച്ച 12 മണി വരെ ഗുഡ് മോർണിംഗ് എന്ന് അഭിവാദ്യം ചെയ്യാവുന്നതാണ്. വി കൻ ഗ്രീറ്റ് വിത്ത് എ ഗുഡ് മോർണിംഗ് ഡ്യൂറിംഗ് ദി എൻറ്റയർ ഫോർനൂൺ, ദാറ്റ് ഇസ് ടിൽ ഇറ്റ് ഇസ് Midday or 12 noon. Informal athava anaupacharikamaya velagalilum parayumengilum good morning oru formal athava aupacharikamaya greeting aanu. We can say good morning to all, good morning to you, good morning all of you, etc. in a formal manner. And good morning dear friend, good morning sweetheart, morning to all, morning all of you, etc. in an informal manner. മോർണിംഗ് എന്ന പ്രയോഗം ഇൻഫോമൽ അഥവാ അനൗപചാരികമായ രീതിയാണ്. ഹിയർ ഇസ് അനദർ കോൺവെർസേഷൻ.
11: ഹലോ ജയ, ഇസ്ന്റ് ഇറ്റ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്?
10: ഹായ് വിദ്യ, വാട്ട് എ പ്ലെസന്റ് മോർണിംഗ്.
11: ഗുഡ് ഡേ ടു യു ജയ.
10: ഹാവ് എ നൈസ് ഡേ വിദ്യ. യാത്ര പറയാൻ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നോ? ബൈ എന്നോ ഗുഡ് ബൈ എന്നോ പറയുന്നതിന് പകരം ഗുഡ് ഡേ ടു യു എന്നോ ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറയാവുന്നതാണ്. ഇൻസ്റ്റെഡ് ഓഫ്

0: bye or goodbye, we can also say good day to you, have a nice day or have a great day. വിദ്യ, ജയ എന്ന സുഹൃത്തുക്കൾ രാവിലെ കണ്ടുമുട്ടുന്നു. അനൗപചാരികമായ അഥവാ ഇൻഫോമൽ ആയ ഈ സംഭാഷണം കേൾക്കുക.
1: ഗുഡ് മോർണിംഗ് ജയ.
0: ഹായ് വിദ്യ, ടോപ്പ് ഓഫ് ദ മോർണിംഗ് ടു യു.
1: ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ.
0: വിഷ് യു ദ ബെസ്റ്റ് ഓഫ് ദ ഡേ അഹെഡ്.
1: ബൈ, സീ യു.
0: സീ യു, ബൈ. ഇപ്പോൾ കേട്ട സംഭാഷണത്തിൽ ടോപ്പ് ഓഫ് ദ മോർണിംഗ് ടു യു എന്ന് ആശംസിച്ചിട്ടുണ്ട്. ടി ഒ പി, ടോപ്പ് of the morning to you. Top of the morning to you means best of the morning to you. അതായത് താങ്കൾക്ക് ഏറ്റവും നല്ല പ്രഭാതം ആശംസിക്കുന്നു എന്ന്. Top of the morning to you എന്നത് ഒരു ഐറിഷ്, അതായത് അയർലൻഡിൽ പ്രയോഗത്തിലുള്ള ഒരു ശൈലിയാണ്. എന്നാൽ ഇന്ന് ഇത് പൊതുവായി പ്രയോഗിക്കപ്പെട്ടു വരുന്നു.
2: You are listening to Simon Eye Hospital English Matters presented by Smita Manikoth.
3: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ബ്രെയിൻ ട്യൂമർ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്. ബ്രെയിൻ ട്യൂമർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
8: ബ്രെയിൻ ട്യൂമർ വരാനുള്ള പ്രധാന കാരണം പല പല തിയറികളുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് ജനിതകം. ജനിതകം വളരെ കൂടുതലായിട്ട് കാണുന്നു. ന്യൂറോ ഫൈബ്രോമാറ്റോസ് എന്നുള്ള അസുഖം, അതുപോലെ അത് ഫാഗമറ്റോസിസ്, പലതും ജനിതകപരമായിട്ട് വളരെ കോമൺ ആണ്. അതുപോലെ ഗ്ലയമയും ജനിതകപരമായിട്ട് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. രണ്ട്, റേഡിയേഷൻസ്. റേഡിയേഷൻസിന് ഒരു കാരണമാണ്. അതായത് ചെർണോബിൽ അണുബാധയ്ക്ക് ശേഷം വളരെ ആൾക്കാർക്ക് ബ്രെയിൻ ട്യൂമറും മറ്റ് അനുബന്ധ ട്യൂമറുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെയിൻറ് ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി, ഹെവി മെറ്റൽസ് ഇൻഡസ്ട്രി, അതിലും കാണാം. ഹെഡ് ഇഞ്ചുറിയിൽ വളരെ ചുരുക്കം പേഷ്യനിൽ കാണാറുണ്ട്. പിന്നെ വൈറസ് ബാധ, HIV അനുബന്ധ രോഗങ്ങളിൽ ലിംഫോമ മുതലായ ട്യൂമറുകൾ വളരെ സാധാരണ കാണപ്പെടുന്നതാണ്.
7: ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ?
8: പ്രാരംഭ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും അതികഠിനമായ തലവേദന, അതിരാവിലെ രോഗി തലവേദനയായിട്ട് എഴുന്നേൽക്കുക, അതിനുശേഷം നിർത്താതെയുള്ള ഛർദി, ഇത് വളരെ പ്രധാന ലക്ഷണമാണ്. 3, രോഗികൾക്ക് അപസ്മാരം, നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു അപസ്മാരം വരിക. 4, സ്വഭാവത്തിലുള്ള വ്യതിയാനം. 5, കാഴ്ചകൾ മങ്ങുക, പ്രധാനമായിട്ട് പിറ്റ്യൂട്ടറി മുതലായ ട്യൂമറുണ്ട്. ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ചകളിലുള്ള മങ്ങലുകളാണ് പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ, അത് കൂടാതെ തന്നെ അനുബന്ധമായിട്ട് ഏതാണ് ഈ ട്യൂമർ നമ്മുടെ തലച്ചോറിൽ ബാധിക്കുന്നത്, ആ ഏരിയ നിയന്ത്രിക്കുന്ന ഭാഗത്ത് അഫക്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങളും സാധാരണ കാണാറുണ്ട്.
7: ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു ബ്രെയിൻ ട്യൂമറിൽ 70% ക്യാൻസർ അല്ലാത്ത ട്യൂമറുകളായിരിക്കാമെന്ന്. ഇതിൻ്റെ ടൈപ്സിനെ കുറിച്ചൊന്ന് പറയാമോ സാർ?
8: പ്രധാനമായിട്ട് പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ്, അതായത് തലച്ചോറിന് പ്രധാനമായിട്ട് തലയോട്ടി, തലയുടെ എല്ല്, തലച്ചോറിനെ കവർ ചെയ്ത് മെനിഞ്ചസ് എന്നുള്ള സ്ഥലം, ഉള്ളിലായിട്ട് CSF ദ്രാവകം, തലച്ചോറും. അപ്പോൾ നമുക്ക് അതിൻ്റെ തലച്ചോറിൽ മെയിനായിട്ട് തലച്ചോറിലെ മെനിഞ്ചസ് ലെയർ, പുറമേയുള്ള കവറിങ്ങിൽ കാണുന്ന മെനിഞ്ചിയോമ, ഒരു ട്യൂമർ വളരെ കൂടുതലായിട്ട് കാണുന്ന ട്യൂമറാണ്. 90% കേസും മെനിഞ്ചിയോമ ക്യാൻസർ അല്ലാത്ത ഭാഗത്തിലുള്ളതാണ്. 10% കേസുകളിൽ മെനിഞ്ചിയോമ ക്യാൻസറിലോട്ട് മാറുകയും അതിന് റേഡിയേഷൻ, കീമോ മുതലായ ചികിത്സാ വിധികൾ നൽകേണ്ടി വരുന്നതായിട്ടുണ്ട്. പിന്നെ 2, ഗ്ലയോമ. ഗ്ലയോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ കാണുന്ന പ്രധാന ക്യാൻസർ ടൈപ്പാണ്. അത് 1 മുതൽ 4 വരെ ഗ്രേഡുണ്ട്. ഗ്രേഡ് 1, 2 ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയ

0: ക്യാൻസർ ഭാവമാണ്. ഗ്രേഡ് ഒന്നിന് തുടർ ചികിത്സയും ഫോളോവും മതിയാവും. മൂന്ന് നാലിലോട്ട് കടക്കുമ്പോൾ ഗ്ലയോ ബ്ലാസ്റ്റോമ തലച്ചോറിലെ ഏറ്റവും വലിയ ക്യാൻസർ ആയി. അത് കഴിഞ്ഞ് നമുക്ക് തലച്ചോറിലെ ഞരമ്പുകളിൽ നിന്നുള്ള മുഴകൾ ഷ്വാനോമ, പിന്നെ അതുകൂടാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള പിറ്റ്യൂട്ടറിയിലുള്ള പല പല ഗ്രന്ഥികളിലുള്ള മേലെ പിറ്റ്യൂട്ടറിയിലെ പ്രൊലാക്ടിനോമ, അക്രോമേഗാലി, അങ്ങനെ കുറേ കുഷിങ് സിൻഡ്രോം, അങ്ങനെയുള്ള മുഴകൾ ഒരു വിഭാഗം. ക്രേണിയോ ഫെരിഞ്ചിമ കുട്ടികൾ കാണുന്ന ഒരുതരം ട്യൂമറുകളും. അതുകൂടാതെ സി എസ് എസ് ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ തടയുന്ന എപ്പൻഡൈമോമ, കൊളോയിഡ് സിസ്റ്റ്, മെഡുലോബ്ലാസ്റ്റോമ, ആ വിഭാഗത്തിലുള്ള കുറേ ട്യൂമറുകളും. പിന്നെ രക്തക്കുഴലുകളുടെ അനുബന്ധിച്ച് വരുന്ന ഹിമാൻജിയോമ, ഹിമാൻജിയോ ബ്ലാസ്റ്റോമ, അതിൽ തന്നെ ഏകദേശം 25% ട്യൂമറുകൾ തലച്ചോറിൻ്റെ പുറത്ത് ശ്വാസകോശത്തിലെ സ്ഥാനങ്ങളിൽ നിന്ന് ഉദര ഭാഗത്തുള്ള ആമാശയം, വൻകുടൽ, ചെറുകുടൽ മുതലായ ഭാഗത്ത് നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമറുകളുള്ളൂ, സെക്കൻഡറി ട്യൂമർ എന്നും പറയാം. ഇതാണ് ഏകദേശം ഒരു ധാരണ. ഈ അടുത്ത ആയിട്ട് WHO പ്രാരംഭ കണക്ക് പ്രകാരം ഏകദേശം 120 ബ്രെയിൻ ട്യൂമറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: ബ്രെയിൻ ട്യൂമർ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
9: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
10: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
1: MS ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ ശാന്ത പി നായർ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: ശാന്ത പി നായർ പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. സംഗീതം എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
8: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
7: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
8: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി തങ്ങളുടെ റീച്ചും ലൈക്കും കൂട്ടാനുള്ള യൂട്യൂബ് ചാനലുകളുടെയും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളുടെയും ശ്രമം എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് ഈയിടെയായി നാം കാണുന്നത്. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിനിടയിൽ ഔചിത്യമില്ലാതെ പെരുമാറിയ യൂട്യൂബ് ചാനലുകാർക്കെതിരെ സലീം കുമാറിന്റെ മകൻ ചന്തു നടത്തിയ പ്രതികരണം ഉചിതമായി എന്ന അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കാതെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിനെതിരെ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നെല്ലാം ശക്തമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അതിനിടെ കേരള പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ കാര്യങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, മൗലികാവകാശമാണ് എന്നത് ഓർമ്മ വേണം. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66 ഈ പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വരെ തടവും 2,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സാമൂഹ്യ നിരീക്ഷകൻ NM പിയേഴ്സൺ.
4: നമ്മളിപ്പോൾ വളരെ ഗൗരവമായി സാമൂഹ്യ മാധ്യമങ്ങളെ എടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും ഈ അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ അന്തരിച്ച സലീംകുമാറിന്റെ വീട്ടിൽ ഉണ്ടായ സംഭവമാണ്. അദ്ദേഹത്തിന്റെ ചിതയൊരുക്കുന്നിടത്ത് ഓൺലൈൻ മാധ്യമക്കാർ മൊബൈലുമായിട്ട് വലിയ തിരക്കും തിക്കുമുണ്ടാക്കി ആ ശവസംസ്കാര ചടങ്ങിന് തടസ്സപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ അതിനെതിരെ പൊട്ടിത്തെറിക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഓൺലൈൻ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് വിശേഷിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ ഇടിച്ചു കയറുകയാണ്. അവരെങ്ങനെ ഇടിച്ചു കയറുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ

0: വലിയ തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആളുകളുടെ സ്വകാര്യതയിലേക്കും അവരുടെ ജീവിതത്തിലേക്കും വേണ്ടി കടന്നു ചെല്ലുകയാണ്. പണാർത്ഥിയാണ് പ്രധാനപ്പെട്ടത്. ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ എന്നാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കേണ്ടത്. ഇതിനെങ്ങനെയാണ് പരിഹാരം കാണുക എന്ന് ചോദിച്ചാൽ നിയമം വഴി പരിഹാരം കാണാൻ കഴിയുന്ന കാര്യമല്ലാതെ അതിന് സമൂഹത്തിന്റെ ഒരു അവബോധം, സമൂഹത്തിന്റെ ഒരു മൊറാലിറ്റി അത് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇവയ്ക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം ഇത് സ്വയം നിയന്ത്രിതമായ ഒരു വിവേകാവസ്ഥയുടെ പ്രത്യേകതയാണ്. വിവേകമുണ്ടാവണം, നമുക്ക് വിവേചനം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവില്ല. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല, സമൂഹത്തിൽ രണ്ടാളുകൾ തമ്മിൽ അടിവ് ഉണ്ടാക്കുമ്പോൾ അവരെ പിടിച്ചുമാറ്റുന്നതിന് പകരം ആ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിറ്റഴിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. കുറച്ചു ദിവസം മുമ്പുള്ള തിരുവനന്തപുരത്ത് ഒരാളെ അടിച്ചു കൊല്ലുന്നതിന്റെ വീഡിയോ എടുത്ത് രസിച്ച വാർത്ത നമ്മൾ കേട്ടത്. അപ്പൊ മനുഷ്യത്വം എന്ന് പറയുന്നത് മരവിച്ചു പോയ മനുഷ്യർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പൊ സമൂഹമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ രാഷ്ട്രീയ നേതൃത്വമുണ്ട്, സാംസ്കാരിക നേതൃത്വമുണ്ട്, അതേപോലെ തന്നെ സാഹിത്യകാരന്മാരും മറ്റൊക്കെ ഇതിൽ പ്രതികളായി തീരുകയാണ് ചെയ്യുന്നത്. ഇവരെയൊക്കെ ശക്തവും തീക്ഷണമായിട്ടുള്ള രീതിയിൽ ഇതിനെ വിമർശിച്ചാൽ ഇത് ശരിയല്ല എന്ന് തോന്നലെങ്കിലും ആളുകൾക്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ടാകണം.
1: സന്തോഷത്തിലാണെങ്കിലും സന്താപത്തിലാണെങ്കിലും ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാൻ ആർക്കും അവകാശമില്ല. എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ പ്രൊഫസർ എം എൻ കാരശ്ശേരി,
2: കലാകാരന്മാരെ കാണേണ്ടത് രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഭാഷയുടെയോ രാജ്യത്തിന്റെയോ ഒന്നും പേരിലല്ല, അവര് കലാകാരന്മാരാണ്. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അവരെ അറിഞ്ഞ് ആദരിക്കുക, ആരാധിക്കുക, അതാണ് നമ്മൾ നമുക്കാണ് അതിന്റെ ഗുണം. ഒരു പാട്ടുകാരനെ, ഒരു കവിയെ, ഒരു ചിത്രകാരനെ, ഒരു അഭിനേതാവിനെ ഒക്കെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന്റെ മെച്ചം സമൂഹത്തിനാണ്, അവർക്കല്ല. ഇനിയിപ്പോ ആദരിക്കാനോ ആരാധിക്കാനോ ഒന്നും പോയില്ലെങ്കിൽ മനുഷ്യപ്പറ്റില്ലാതെ കണ്ണിൽ ചോരയില്ലാതെ തെറി പറയുക എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ സംസ്കാരത്തിന് മോശമാണ്. ആളുടെ സ്വകാര്യത എന്നൊരു സംഗതിയുണ്ട്, അതിലേക്ക് നമ്മൾ കടന്നു കയറാൻ പാടില്ല. അതിപ്പോ സന്തോഷാവസരമാണെങ്കിലും സന്താപാവസരമാണെങ്കിലും. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അല്ലെ, വാട്സപ്പ് പറയാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് മറ്റു വ്യക്തികളുടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. സാധാരണ രീതിയിൽ അപകടം, വാർദ്ധക്യം, രോഗം, മരണം തുടങ്ങിയുള്ള നിസ്സഹായതയുടെ നടുവില് അതൊക്കെ മറന്നിട്ട് എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഓടിക്കൂടുകയും സഹകരിക്കുകയും ചെയ്യുന്നതാണ് നാട്ടു നടപ്പ്. അതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തിന് തീർത്തും വിരുദ്ധമായ ഒന്നാണിത്. ആളുകളുടെ സ്വകാര്യത എന്നുള്ളത് വളരെ പവിത്രമായ ഒന്നാണ്. കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ദലിതനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആദിവാസി ആണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും മലയാളി ആണെങ്കിലും തമിഴനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടാണ് അന്തസ്.
1: പണമുണ്ടാക്കാൻ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. ചലച്ചിത്ര സംവിധായകൻ എം എ നിഷാദ്.
3: തീർച്ചയായിട്ടും സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഇത്തരം ഓൺലൈൻ മീഡിയകൾ ചെയ്യുന്നത്. ഒരു മരണമായിക്കോട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, ഒരു ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടന ശാസിക്കുന്ന പ്രകാരം സ്വകാര്യത എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതിനെ മാനിക്കുക തന്നെ വേണം. റീച്ച് കിട്ടാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ നടത്തിയെടുക്കുക എന്നുള്ളത് വലിയ സമകരമായ കാര്യമൊന്നുമല്ല. പക്ഷെ അത് നടന്നു പോകണമെങ്കിൽ സാമ്പത്തിക വശങ്ങളുണ്ട്. ആ സാമ്പത്തിക വശങ്ങൾക്ക് വേണ്ടി നല്ല വാർത്തകൾ മനസ്സിലാക്കാതെ സ്വയം ജേർണലിസ്റ്റായി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കും, പ്രത്യേകിച്ച് സലീംകുമാറിന്റെ സംസ്കാര ചടങ്ങിലേക്ക് ഇടിച്ചു കയറുകയും അവരുടെ സ്പേസിലേക്ക് കയറാൻ ഒരാൾക്ക് പോലും അവകാശമില്ല എന്നുള്ള സത്യം അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെ നിയമപരമായിട്ട് നേരിടുക തന്നെ വേണം. സർക്കാർ അതിനായിട്ടൊരു പുതിയ നിയമം കൊണ്ടുവരണമെന്നുള്ളതാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഏത് വീട്ടിലേക്കും, ആരുടെ വീട്ടിലേക്കും, ആരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും അവരുടെ നേരെ ഒരു ക്യാമറ കണ്ണുകളുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു സർവേലൻസിന്റെ പാതയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്വകാര്യ

0: ഹരിത എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ അവകാശത്തിന്റെ മേൽ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രവണതയാണ്. ഇതിനെതിരെ ശക്തമായ നിയമമാണ് ഇവിടെ വരുന്നത്.
1: ഒരു നിമിഷം കൊണ്ട് ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാനും അതിനിടയിൽ തന്നെ ഒരാളെ തനിച്ചാക്കാനും കഴിയുന്ന മാനസികാവസ്ഥയിലേക്കാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് മാറുന്നത്. സാംസ്കാരിക പ്രവർത്തകൻ സുനിൽകുമാർ കട്ടാടശ്ശേരി.
2: ശരിക്കു പറഞ്ഞാല് സ്ഥലകാല ഭേദമില്ലാതെ അഥവാ ആൺപെൺ ഭേദമില്ലാതെ മനുഷ്യന്റെ സ്വകാര്യതകളെ ഇങ്ങനെ നിഗ്രഹിച്ചു കളയുന്ന ഏറ്റവും വലിയ നവ ആയുധമാണ് ഈ പ്രവണത എന്ന് പറയുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാനും ആ ആൾക്കൂട്ടത്തിൽ തന്നെ ഒരാളെ തനിച്ചാക്കാനും കഴിയുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് ഇത് ചെന്നെത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആയുധമില്ലാതെ ആക്രമിക്കപ്പെടുക എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ നമുക്കിടയിൽ, അതിനൊരു സാധൂകരണം കൂടിയാണ് ഇതെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഈ ഇൻസ്റ്റന്റ് ആയിട്ട് പേരെടുക്കുക, പണം നിർമ്മിക്കുക, ഇതൊരു തരം മനോവിഭ്രാന്തി നമ്മുടെ ഏറ്റവും പുതിയ തലമുറയുടെ കൂടെ കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആര് ഏത് തരത്തിൽ വേണമെങ്കിലും വിലയിടാനും വിലയിടിക്കാനും പറ്റുന്ന ഒരു തരം തന്ത്രമാണിത്. സത്യത്തിൽ നമ്മുടെ വിരൽത്തുമ്പിൽ ഈ ടെക്നോളജിയെ ദുരുപയോഗം ചെയ്യുക എന്നൊരവസ്ഥയിലേക്കാണ് ഈ കാഴ്ചപ്പാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നാടകലോകത്തിന് ഈ പ്രൊഫീനിയൻ സ്റ്റേജുകളെ പറ്റി പറയുമ്പോൾ ഒരു സൂത്രവാക്യം പ്രയോഗിക്കാറുണ്ടായിരുന്നു, നിൽക്കാനൊരു തറയും പിന്നിലൊരു മറയും മുന്നിൽ നിങ്ങളുമുണ്ടെങ്കിൽ നാടകമായി എന്ന്. എനിക്കിപ്പോ അതാണ് ഓർമ്മ വരുന്നത്. ഇന്ന് കയ്യിലൊരു ക്യാമറയും നിയന്ത്രിക്കാനൊരു തലയും നിർണയിക്കാനൊരു തലമുറയും ഉണ്ടെങ്കിൽ ഈ ഭാഷ നമുക്കതിനോട് കൂട്ടിവെച്ച് വായിക്കാവുന്നതാണ്. ഇത് സത്യത്തില് നമ്മുടെ ഈ നൂറ്റാണ്ടിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു ശൂന്യതയിലേക്കാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കൃത്യമായൊരവസ്ഥയെ പാടെ തള്ളിക്കളയുക അല്ലെങ്കിൽ നിരാകരിക്കുക, എന്നിട്ട് ശൂന്യമായ ചില അറിവുകളിലേക്ക് അഥവാ നൈമിഷികമായ ചില നിർമ്മിതികളിലേക്ക് വളരെ നിമിഷത്തേക്ക് വേണ്ടി മാത്രം ഒരാവശ്യവുമില്ലാതെ നമ്മുടെ സമയത്തെ, ജീവിതത്തെ, മനുഷ്യന്റെ മാന്യതയെ, സത്യത്തെ ഒക്കെയും വിവസ്ത്രമാക്കുന്ന എന്ന് തന്നെ പറയണം. വിവസ്ത്രമാക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയായിട്ട് വേണം ഇതിനെ നമ്മൾ കാണാനും കരുതാനും ഒക്കെ. ശരിക്കു പറഞ്ഞാല് അപഹരിക്കപ്പെടാൻ ഒരു സ്വകാര്യതയും ഇല്ലാത്ത ഒരു കാലത്ത് ഇത്തരം നിർമ്മിതികൾക്കായിരിക്കും ഒരുപക്ഷെ ആൾക്കൂട്ട പിന്തുണ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്തായാലും അത്ര പന്തിയല്ല ഇത്തരം പരീക്ഷണങ്ങൾ എന്ന് തന്നെയാണ് എന്റെ പക്ഷം.
1: ഒരു സാമൂഹ്യ ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരിൽ പലരും പ്രവർത്തിക്കുന്നത്. അത്തരക്കാർക്ക് പ്രോത്സാഹനം നൽകുന്നതാകട്ടെ, അതെല്ലാം കണ്ട് അവർക്ക് റീച്ചും ലൈക്കും നൽകുന്നവരും. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നവർക്കെതിരെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകുന്നതോടൊപ്പം സ്വയം അതിർവരമ്പുകൾ നിർണ്ണയിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം അതിൻ്റെ കാഴ്ചക്കാരും ശ്രമിക്കുക കൂടി വേണം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: हर पल चंदन का एहसास।
1: नूरा हाउस लोन्स राग परागम സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ 9287223330.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
5: ഒരു കച്ചേരിയോ അല്ലെങ്കിൽ ഒരു ഭക്തിഗാന സീഡിയോ ഒക്കെ തുടങ്ങുന്നത് അല്പം എനർജി ഉള്ളൊരു സോങ്ങോട് കൂടിയായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും ഭക്തിഗാനങ്ങളുടെ ആദ്യ ഗാനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് നാട്ടം.

0: ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, കാകളനിഷാദം എന്നിവയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഷഡ്ശ്രുതി ഋഷഭം? ഈ ഋഷഭം സാധാരണ ഗാന്ധാരം ഋഷഭമാക്കി പാടുന്നതാണ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാം. ഒരുപക്ഷെ ഇത് കർണാടക സംഗീതത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഈ ഋഷഭം പാടുമ്പോൾ ഷഡ്ജത്തിനും ഋഷഭത്തിനും ഇടയിലുള്ള എല്ലാ ശ്രുതികളെയും എല്ലാ ഫ്രീക്വൻസികളെയും ടച്ച് ചെയ്തിട്ടാണ് പാടുന്നത്. എന്നാണ് പാടുന്നത്.
1: സരിഗമ
0: എന്ന് പാടാറുണ്ട്, അപൂർവമായിട്ട് കൃതികളിലൊക്കെ പാടാറുണ്ട്. നാട്ടുരാഗത്തിൽ പ്രശസ്തമായ ഒരു കൃതിയാണ്

0: ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കൃതികളിൽ ഒരെണ്ണമാണ് ജഗദാനന്ദ കാരക. ഈ കൃതിയുടെ ചിട്ടസ്വരം അദ്ദേഹം ഇതിൻ്റെ BGM-നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്.
1: പാനി പാനി പമമാ പമാ പമഗാമഗാമരി സനി സഗമ പ പാനി പസനി രി സമാരി സനി പമഗമ പസനി പപനി പമരി സസരിഗമ.
0: നമുക്ക് ആ ഗാനം തുടർന്നും കേൾക്കാം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

മുന്നിൽ മാഴ്കാതെ വയ്യ എന്ന പ്രപഞ്ച സത്യത്തെ സാധൂകരിക്കുന്ന രചന. വയലാറിന് ശേഷം കൽപ്പനകൾ വാരി വിതറിയ കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് മലയാളിത്തം നിറഞ്ഞ സംഗീതം തന്നെ വേണം. വിരഹവേദന വിളിച്ചോതുന്ന അനന്തതയിലേക്ക് നോക്കിയുള്ള ആലാപനം, ഇതൊക്കെയായിരുന്നു സംവിധായകൻ മോഹന്റെയും തിരക്കഥാകൃത്ത് ജോൺ പോളിന്റെയും ആവശ്യം. അതിവിടെ സാക്ഷാത്കരിക്കുന്നു ഇളയരാജ. ജാനകിയുടെ ആലാപനം കൂടിയായപ്പോൾ അതിമനോഹരം. ആലോലം എന്ന ചിത്രത്തിൽ നിന്ന് എസ് ജാനകി പാടിയ ഗാനം. രചന കാവാലം നാരായണ.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
6: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
5: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
6: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
8: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
10: അവരാച്ചന് നിഗൂഢമായ രഹസ്യം അറിയാമായിരുന്നുവെന്ന് മാത്രമല്ല, അയാളത് ഉണ്ണിച്ചക്കനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണിച്ചക്കൻ കാലെടുത്തു വെച്ച നിമിഷം തൊട്ടുണ്ടായ കാര്യങ്ങൾ ബെഞ്ചമിൻ തിരശീലയിലൂടെന്ന പോലെ കണ്ടു. ലോഡ്ജിന് മുന്നിലെ വെറുമൊരു വാഹനാപകടമായിരുന്ന കേസിലേക്ക് വർത്തമാനകാലത്ത് നിരവധി മനുഷ്യജീവിതങ്ങളെ അയാൾ ആവാഹിച്ചു വരുത്തി. കുട്ടിയുടെ ശവവുമായി സഞ്ചരിച്ച സേവ്യർ, കാർമലി, കൊർണേലി, ദേവസി, അച്ചമ്പി, അവരുടെ അടിമയായ കുഞ്ഞുമാക്കോത, ചീര, മക്കൾ തുടങ്ങിയവരടങ്ങുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലമാന പേരും നിരന്നുകഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭൂതകാലത്തിലേക്കൊരു വഴിവെട്ടി കൊളോണിയൽ ചരിത്രത്തിലെ കീഴാളനായ കാപ്പിരിയുടെ ആത്മാവിനെ അതുമായി കൂട്ടിയിണക്കി ശാഖോപശാഖകളായി പിരിഞ്ഞ് വളരെ കൃത്യമായി കേന്ദ്രത്തിലേക്കെത്തുന്ന ഒരു വഴിചിത്രമാണയാൾ ഉണ്ടാക്കിയത്. വെറുതെ ജീവിച്ചു മരിച്ചുപോകുന്ന തന്നെപ്പോലുള്ളവർക്ക് കണ്ടെത്താനാകാത്ത ദുരൂഹതയുടെ കൂരിരുട്ട്, ചരിത്രാതീതകാലം മുതൽ തുടരുന്ന ആർത്തിയുടെയും പകയുടെയും ഹിംസയുടെയും കഥകൾ, ഭ്രാന്ത്, മതിഭ്രമം, വിഭ്രാന്തി എന്നിങ്ങനെ വലിയ പായൽ

മറകൾക്കുള്ളിലൊതുക്കപ്പെട്ട വിസ്തൃതമായ മനുഷ്യമനസ്സുകളുടെ പാതാളക്കുളം. അതിന്റെ ആഴവും പരപ്പും ഇനിയും അജ്ഞാതം. ഉണ്ണിച്ചക്കൻ ആ പാതാളക്കുളത്തിലേക്കൊരു ഓടിൻ കഷ്ണം തെറ്റിച്ചുവിടുകയാണ് ചെയ്തത്. പായലുമാറി ആ ജലത്തിന്റെ കുഞ്ഞിരുട്ടിലേക്ക് സ്വയമൊരു കഥാപാത്രമായി മാറിക്കൊണ്ട് ഉണ്ണിച്ചക്കനും അപ്രത്യക്ഷനായിരിക്കുകയാണ്. അയാളാണീ കഥകളുടെയെല്ലാം സൃഷ്ടാവ്. കറുപ്പന്റെ വീട്ടിൽ നിന്ന് നേരെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ബെഞ്ചമിന് താനൊരു കേസന്വേഷണത്തിനിറങ്ങിയ തോന്നലേ ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ സ്വയമറിയാതെ അതിലൊരു കഥാപാത്രമായോ മണൽത്തരിയായോ മാറിപ്പോയതുപോലെ. അതിനപ്പുറമൊന്നും തന്നെയില്ല, വെറും മണൽത്തരി. കാഞ്ഞിരപ്പള്ളിയിൽ കുഞ്ഞുമാക്കോതയുടെ പേരിലുള്ള 3.5 ഏക്കർ നിലത്ത് കൊത്തും കിളയും നടക്കുന്നുണ്ടായിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ ഉണ്ണിച്ചക്കൻ പണിക്കാരോട് കുശലം പറഞ്ഞ് പറമ്പിൽ ചുറ്റി നടന്നു. പറമ്പിന്റെ ഒരു മൂലയിൽ പണിയായുധങ്ങൾ വയ്ക്കാനും

0: കാഞ്ഞിരപ്പള്ളിയിൽ കുഞ്ഞുമാക്കോതയുടെ പേരിലുള്ള 3.5 ഏക്കർ നിലത്ത് കൊത്തും കിളയും നടക്കുന്നുണ്ടായിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ ഉണ്ണിച്ചക്കൻ പണിക്കാരോട് കുശലം പറഞ്ഞ് പറമ്പിൽ ചുറ്റി നടന്നു. പറമ്പിന്റെ ഒരു മൂലയിൽ പണിയായുധങ്ങൾ വയ്ക്കാനും മറ്റുമായി ചെറിയൊരു ചായ്പുരയുണ്ട്. അയാൾ കൗതുകത്തോടെ അതിൽ കയറിയിരുന്നു. ചാണകം മെഴുകിയ ആ തിണ്ണയിലിരുന്ന് അവിടുത്തെ കൊച്ചിരുട്ടുമായി കണ്ണുപഴകി. ചെറിയൊരു കാറ്റുവീശുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ യാത്രാക്ഷീണവും ഉറക്കച്ചടവും കൊണ്ട് അയാൾ മയങ്ങിയിട്ടുണ്ടാകണം. പറച്ചണ്ട കുട്ടെന്ന സ്വരം കേട്ടു. പിന്നെ ഒരു സ്ത്രീയുടെ നിലവിളി. പതുക്കെ അതിൽ കുട്ടികളുടെ നിലവിളിയും കൂടിക്കലർന്നു. ഉൾക്കിടിലത്തോടെ അയാൾ കണ്ണുകൾ തുറന്നു. പാതി ഇരുട്ടിനപ്പുറം വെളിച്ചം പൊട്ടിയൊഴുകുന്ന പച്ചയിലാറാടിയ ലോകത്തേക്ക് അപരിചിതനെപ്പോലെ അയാൾ നോക്കി. ഈ സ്ഥലം കുഞ്ഞുമാക്കോതയുടെ പേരിലുള്ളതല്ലേ? കടുംചായയുണ്ടാക്കാനും ബീഡി വലിക്കാനും ചായ്പുരയിലേക്ക് വന്ന പണിക്കാരോട് അയാൾ ചോദിച്ചു. അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടില്ലെന്ന് പണിക്കാർ പറഞ്ഞു. അവരുടെ അറിവിൽ അത് പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ്റേതാണ്. അയാളാണ് അവർക്ക് കൂലി കൊടുക്കുന്നത്. എത്രയോ കാലമായി അതങ്ങനെ തന്നെയായിരുന്നു. ഇവിടേക്ക് ഈ കുഞ്ഞുമാക്കോതയെയും കൊണ്ടുവന്ന നിങ്ങളാരാണ്? അവർ കൗതുകത്തോടെ ഉണ്ണിച്ചക്കനെ നോക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവർ ചങ്ങാതിമാരായി. വന്ന സ്ഥിതിക്ക് പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ്റെ മകൻ കറിയായ ഒന്ന് കണ്ടിട്ടു പോകുന്നതാവും നല്ലതെന്ന് അവർ കൂട്ടായി തീരുമാനിച്ചു. വണ്ടിയിൽ കയറി പുറപ്പെട്ടപ്പോൾ മയക്കത്തിൽ കേട്ട പറച്ചണ്ടയും നിലവിളികളും പിന്നെയും കേൾക്കുന്നുണ്ടോ എന്ന ശങ്കയായി. അയാൾ വണ്ടിയെ കെടുത്തിയിട്ട് കാതോർത്തു. പിന്നെ ചായ്പുരയിലേക്ക് ഒരു വട്ടം കൂടി നോക്കി. വളരെ പതുക്കെ മാഞ്ഞു പോകുന്ന കാഴ്ച പോലെ രണ്ട് പണിക്കാരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. വരാനിരിക്കുന്ന ഒരു ദിവസം പാലത്തിങ്കൽ കുഞ്ഞവരാച്ചന്റെ ശവമടക്കിന് കൊച്ചിയിൽ നിന്ന് വന്ന പോലീസേമാനോട് ഇതെല്ലാം പറയേണ്ടിവരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെങ്കിലും പണിക്കാരുടെ ഉള്ളിൽ ആ വരവും പോക്കും മങ്ങാതെ നിലനിന്നിരുന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്ട് മന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയതായി കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഷിഗല്ലെ രോഗവ്യാപന പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. അസാപ് കേരളയുടെ തൃശൂർ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 12 ആരംഭിക്കുന്ന ഇലക്ട്രിക് വാഹന സർവീസിംഗ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. +2, ITI, ഡിപ്ലോമ, ഡിഗ്രിക്കാർക്ക് നാളെയും മറ്റന്നാളുമായി സ്കിൽ പാർക്കിൽ നിന്ന് നേരിട്ട് പ്രവേശനം നേടാം. UKയിലെ കാർഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 153 റൺസ് എടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 9 മണിക്ക്.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ്

0: സെഫ് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ നായിക ആര് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം മലയാളത്തിന്റെ നീലക്കുയിൽ എന്നായിരിക്കും. അതെ, നീലക്കുയിലിലെ നീലിപ്പെണ്ണിനെ തന്മയത്വത്തോടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച മിസ് കുമാരി, മലയാളത്തിലെ ലക്ഷണമൊത്ത നായിക. ഇന്ന് മിസ് കുമാരിയുടെ ഓർമ്മ ദിനം.
1: മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ.
0: ഭരണങ്ങാനത്ത് നിന്നും നാടകത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ നായികയായിരുന്നു ത്രേസ്യമ്മ എന്ന മിസ് കുമാരി. വെള്ളി നക്ഷത്രമായിരുന്നു ആദ്യ സിനിമ. രണ്ടാമത്തെ സിനിമ നല്ലതങ്ക ചെയ്തതോടെയാണ് ത്രേസ്യമ്മ മിസ് കുമാരിയായത്. 16 വർഷക്കാലത്തോളം സിനിമയിൽ നിറഞ്ഞുനിന്ന മിസ് കുമാരി തമിഴിൽ അടക്കം നായികയായി അഭിനയിച്ചു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: അരനൂറ്റാണ്ടിലധികം കാലമാണ് ആ അഭിനയ പ്രതിഭയില്ലാതെ കടന്നുപോയത്. എന്നിട്ടും അവരുടെ കീർത്തിയാകട്ടെ ഇന്നും അസ്തമിക്കാതെ ഉദിച്ചു നിൽക്കുന്നു. 1940-60 കാലഘട്ടങ്ങളിലെ നായികയായിരുന്നിട്ടുകൂടി ഇന്നത്തെ പുതുതലമുറയ്ക്ക് പോലും പരിചിതയാണവർ. 1969 ജൂൺ 9 ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ വെറും 37 വയസ്സ് മാത്രമായിരുന്നു മിസ് കുമാരിയുടെ പ്രായം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഖാസിദ കലാം.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440
6: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0332.
7: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി കരിമ്പനപ്പാലം വടകര ചെമ്പ്ര റോഡ് പേരാമ്പ്ര വയനാട് റോഡ് കുറ്റ്യാടി.
8: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
9: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
10: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
11: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
12: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
13: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: line in The Statesman. Crisis deepens for Mamata as her Lok Sabha team breaks. Rebel TMC MPs reach out to BJP, writes the Indian Express. Israel-Iran trade strikes may revive full-scale war in region. Government tells all Indians to leave Iran immediately, writes the Asian Age. India sees surprise current account surplus in January to March. Strong services receipts, higher remittances offset war disruptions, leads the Financial Express. Giving impetus to the digital modernization push in Indian Railways, waitlist gets a crystal ball, railways to unveil AI tool to predict ticket confirmations, says the Pioneer. As Delhi battles extreme heat and rising fire incidents, surge in fire incidents linked to overloaded electrical systems, writes the Delhi Tribune. The Statesman on its editorial page writes, for years, India's electric vehicle debate was driven largely by environmental concerns, yet the strongest argument for electrification may be India's enduring vulnerability to imported oils. And finally, consensual premarital relationships, no stain on character, SC orders man's appointment as COP, informs the Hindustan Times. And with that, it's back to you, Sarabjeet.
1: Thank you, Renu. And now, before we end the bulletin, the headlines once again. Union Home Minister Amit Shah to launch land port management system in New Delhi today. 5-day BRICS Agriculture Ministers meeting to begin today in Indore, Madhya Pradesh. Indian Embassy in Muscat confirms rescue of all 24 Indian seafarers aboard MT Merivex after fire incident south of Strait of Hormuz. Iran and Israel announce halt in attacks against each other, but warn of retaliation if ceasefire breached again. U.S. federal court strikes down President Donald Trump's $1 lakh H-1B visa fee. And in men's cricket, India A to take on Sri Lanka A in opening match of Tri-Nation Series at Dambulla this morning. And with that, we end the morning news. Have a nice day.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു.
4: നമസ്കാരം, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. മ്യൂസീഷ്യൻ, കമ്പോസർ, പ്രൊഡ്യൂസർ, ഇതിൻ്റെയൊക്കെ തുടക്കം കർണാട്ടിക് മ്യൂസിക്കിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ. ഏതൊരു കേരളത്തിലെ സ്കൂൾ കുട്ടീനെ പോലെ ഫസ്റ്റ് എക്സ്പോഷർ കർണാട്ടിക് മ്യൂസിക്കിൽ തന്നെയായിരുന്നു?
5: അതെ അതെ, ഫസ്റ്റ് എക്സ്പോഷർ കർണാട്ടിക് മ്യൂസിക് തന്നെയായിരുന്നു. 5-ാം വയസ്സ് മുതൽ പഠിക്കുന്ന കർണാട്ടിക് മ്യൂസിക്കിന്റെ ഫണ്ടമെന്റൽസ് വെച്ചിട്ടാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പാട്ട് എഴുതാറുണ്ട്, സിംഗർ സോങ് റൈറ്റർ എന്നുള്ള രീതിയിലും പാട്ടുകൾ കം അപ്പ് ചെയ്യുന്നത് കർണാട്ടിക് മ്യൂസിക് ഫൗണ്ടേഷനിൽ നിന്ന് തന്നെയാണ്.
4: ഏതായിരുന്നു ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ മ്യൂസിക്കിലേക്ക് പോകണം എന്നുള്ള ഒരു പോയിന്റ്? ചെറുപ്പത്തിലേ അങ്ങനെ തുടങ്ങിയിരുന്നോ, അല്ലെങ്കിൽ ഒരു സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞാണോ അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ അപ്രോച്ചിലേക്ക് എത്തിയത്?
5: സത്യം പറഞ്ഞാൽ ലൈക്ക് സിംഗിങ് മെയിനായിട്ട് ചെറുപ്പം മുതലേ കൊണ്ടുപോകുന്നത് കൊണ്ട് ഭാവിയിലെപ്പോഴും സിംഗിങ്ങിലേക്ക് തിരിയുന്ന ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ പാട്ടെഴുത്തിലേക്കോ അല്ലെങ്കിൽ കമ്പോസിങ്ങിലേക്കോ ഒന്നും തിരിയുമെന്ന് വിചാരിച്ചതായിരുന്നില്ല. ഫൈനൽ ഇയർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, 6 പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട്. പക്ഷെ അപ്പോഴും ഇതൊരു പ്രൊഫഷനായി എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ആ തോട്ട് വരുന്നത്.
4: സ്കൂൾ കാലം തൊട്ട് കോമ്പറ്റീഷൻസ് ആണോ, അല്ലെങ്കിൽ അല്ലാതെ സ്റ്റേജ് പെർഫോമൻസ്, കരോക്കെ, അങ്ങനെ പല പല പോയിന്റിൽ കൂടെ ആയിരിക്കുമല്ലോ കടന്നു പോയിട്ടുണ്ടാവുക. ഈ ബാൻഡ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ആയതുകൊണ്ട് അപ്പം ചെറുപ്പത്തിൽ പെർഫോമൻസുകൾ എങ്ങനെയായിരുന്നു, അത് എത്രത്തോളം ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
5: ആക്ച്വലി ഈ കലോത്സവങ്ങളിലെ കോമ്പറ്റീഷൻസ് തന്നെയായിരുന്നു മെയിൻ ആയിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ. അതല്ലാതെ ഗാനമേളകളിലും പാടിയിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് ഇൻസ്റ്റൻസസ് മാത്രമേ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നുള്ളൂ. കൂടുതലും കോമ്പറ്റീഷൻസിന് പാടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ബാൻഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് ലൈക്ക് സ്വന്തമായി കുറെ കഥകൾ പറയാനുണ്ടെന്ന് അറിയുന്ന സമയത്താണ് പാട്ടുകൾ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു ബാൻഡ് എന്ന് പറഞ്ഞൊരു ഐഡിയയിലേക്ക് വരുന്നത്. അതിന് എൻ്റെ കൂടെ പഠിച്ച ചില ഫ്രണ്ട്സും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മ്യൂസീഷ്യൻസും ഒക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതിന്.
4: ഫുൾ ടൈം കരിയർ സ്വിച്ച് നടത്തിയിട്ട് ഇപ്പം എത്ര കാലമായി, ആ ഒരു മാറ്റത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് എന്നുള്ളത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? കോളേജ് കാലം

0: കഴിഞ്ഞ് ആ ഒരു ഷിഫ്റ്റ്.
1: 2016 മാർച്ച് ഏപ്രിൽ സമയത്താണ് ഞാൻ ഫുൾ ടൈം മ്യൂസിക്, ഇനി വേറെ പണിക്കൊന്നും പോകുന്നില്ല, ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് ഇറങ്ങാണ് എന്നൊരു തീരുമാനം എടുക്കുന്നത്. 2015 ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ വർക്ക് ചെയ്തു, എന്നിട്ട് മാസ്റ്റേഴ്സിന് പോയി. അതും കൺഫ്യൂസ്ഡ് ആയിട്ട് പോയതാണ്. മ്യൂസിക് കൊണ്ടുപോകണം എന്ന് ഉള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് മാസ്റ്റേഴ്സിനായിരുന്നു. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിന് പോയി. പക്ഷേ ആ സമയവും ഞാനൊരു ട്രാൻസിഷൻ പീരീഡായി എടുത്ത് കുറച്ച് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാക്കി ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച്, അതായത് ഐ ഹാഡ് ടു സ്റ്റാർട്ട് സംവെയർ, അതിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് 2016 ആയ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ബാൻഡ് ദ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞിട്ട് ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് മ്യൂസിക് മോജോയിൽ പെർഫോം ചെയ്തു. നേരിട്ട് ഞങ്ങളൊരു 6 ഒറിജിനൽസ് പ്ലേ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ബാൻഡായിട്ട് വേറെ എവിടെയും പെർഫോം ചെയ്യാതെ, സാധാരണ ബാൻഡ്സൊക്കെ കവേഴ്സും ഇതൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു ഒറിജിനലിലേക്കൊക്കെ ചിന്തിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട് അഭിലാഷ്, ഞങ്ങൾ രണ്ടാളുടെ അടുത്തും ഒരുപാട് ഒറിജിനൽസ് ആ സമയത്തേ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പാട്ടുകൾ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിലൊരു 6 പാട്ടുകൾ ചേർത്താണ് ദ ഫ്രീ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയിന്റിലാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ, ദിസ് ഇസ് സംതിങ് വിറ്റ് ഇസ് ഹാപ്പനിങ്, അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നിയിട്ട് ആ ഒരു മൊമെൻറ്റം എടുത്തിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യുന്നത്. സെയിം ഇയർ 2016.
0: ഫോളോ ചെയ്തിരുന്ന മ്യൂസിക്കുകളും നമ്മളെ കുറേ ഇൻസ്പയർ ചെയ്യും. ഒറിജിനൽസ് വേണം, ഈ സോങ് റൈറ്റിംഗ് സിംഗർ അങ്ങനെ ആ ഒരു ഇത് നമ്മളെ നാട്ടിൽ തുടങ്ങി വരുന്ന ഒരു സമയം കൂടി ആയിരുന്നിരിക്കണമല്ലോ. അപ്പം എത്രത്തോളം ഇതിനെ പറ്റി ഒരു ഗ്ലോബൽ എക്സ്പോഷർ ഉണ്ടായിരുന്നു?
1: സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുറത്തുള്ള മ്യൂസിക് ചെറുപ്പത്തിലൊന്നും കേട്ടിട്ടേ ഇല്ലായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കും ഫിലിം മ്യൂസിക്കും മാത്രമേ കേട്ടിരുന്നുള്ളൂ ഏർലി 20s ഏജ് വരെ. ആ സമയത്തും എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ MTV ആയാലും വി ചാനൽ ആയാലും അങ്ങനത്തെ ചാനൽസിലൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് പോപ്പ് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഇത് ഹിറ്റായിട്ടുള്ള പാട്ടുകൾ മാത്രമാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഒരേപോലെ ഇരിക്കുന്നുണ്ടല്ലോ പാട്ടുകൾ, ഇതിന് വലിയ വെറൈറ്റി ഒന്നുമില്ല, ഇതാണോ ഇംഗ്ലീഷ് മ്യൂസിക് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഷിഫ്റ്റ് സംഭവിക്കുന്നത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ടൈമിലൊക്കെ, യാ 2011-12 ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി പ്രദീപ് കുമാറിൻ്റെയും കല്യാണി നായരുടെയും ഹാർമണൈസ് പ്രൊജക്റ്റ് കേൾക്കുന്നതും റോസ് ബോളിലുള്ള കുറച്ച് പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെ. പിന്നെ 2013-15 ടൈമിൽ ജാസും ബ്ലൂസും കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കേട്ടതൊന്നുമല്ല ആക്ച്വലി വേൾഡ് മ്യൂസിക് എന്ന് മനസ്സിലായത്. അപ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ ജാസ് ആണെങ്കിലും ബ്ലൂസ് ആണെങ്കിലും കർണാട്ടിക് മ്യൂസിക്കായിട്ടും ഒത്തിരി ഇഴചേർന്ന് കിടക്കാൻ, മെയിൻ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ജോണറസ് ആണ് എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല.
0: ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിലാണോ ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൽബംസ് പ്രോജക്ട്സ് ലൈവ് ആണോ കൂടുതൽ, ബിഹൈൻഡ് ദ സീൻസിലാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഇപ്പോൾ പറയാ?
1: കറന്റ്ലി ലൈവ് പെർഫോമൻസസ് കുറവാണ്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡിന് ശേഷം, അത് പാൻഡമിക്കിന് ശേഷം, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ എനിക്കൊരു ബാൻഡ് ലൈനപ്പ് ഉണ്ടായിരുന്നു ബേസ്ഡ് ഇൻ ചെന്നൈ. ഞങ്ങൾ 2-3 ഷോസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. 2019 എൻ്റെ ഫസ്റ്റ് EP ഞാൻ ഇറക്കുന്നത്. ആ സമയത്ത് ചെന്നൈയിൽ പോയി ഞാൻ ഒരു ചെറിയൊരു ബാൻഡ് ലൈനപ്പ് ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് ഷോസ് ഒക്കെ ചെയ്തിരുന്നു. ചെറിയ ഷോസ് ആണ്, പക്ഷേ എന്നാൽ ആ ലൈനപ്പ് സോളിഡ് ആയിരുന്നു. പാൻഡമിക് സമയത്ത് പലരും പല വഴിക്ക് പോയി ബിക്കോസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ഇൻ ലൈഫ്
0: ഷിഫ്റ്റ് ആയി.
1: അപ്പോൾ അതിനുശേഷം എനിക്കൊരു എനിക്ക് പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരുമിച്ച് പ്ലേ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഞാൻ അതിനുശേഷം സോളോ പ്ലേ ചെയ്യാൻ തുടങ്ങി. സോളോ പ്ലേ ചെയ്ത് എനിക്ക് മടുത്തു. ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 വർഷത്തിനിടയ്ക്ക് വളരെ കുറച്ച് ലൈവ് പെർഫോമൻസസ് ചെയ്തിട്ടുള്ളൂ. ഒന്നുകിൽ ആരെങ്കിലും കൂടെ കൊളാബറേറ്റ് ചെയ്തൊരു ഒരു ഒരു ലൈനപ്പ് പോലെ ഉണ്ടാക്കി പെർഫോം ചെയ്യും, അല്ലെങ്കിൽ സോളോ പ്ലേ ചെയ്യും. ഇപ്പോൾ യുക്ലേലയാണ് എൻ്റെ പ്രധാന ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളത് കൊണ്ട് യുക്ലേലെ ഫെസ്റ്റിവലൊക്കെ പ്ലേ ചെയ്യാറുണ്ട്, ഗോവയിലെ എല്ലാ വർഷവും നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ലൈവ് പെർഫോമൻസസിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ബാൻഡ് ലൈനപ്പ് വീണ്ടും റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. പക്ഷെ അതേ സമയത്ത് ഞാൻ പാട്ടുകൾ ചെയ്യുന്നത് നിർത്തിയിട്ടില്ല.
0: പാട്ടുകൾ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് സിനിമ ആൽബം എന്തൊക്കെയാണ് ലൈനപ്പിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്നുള്ളത്?
1: ഇൻഡിപെൻഡൻ്റ്ലി പാട്ടുകൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇൻഡിപെൻഡൻ്റ്ലി പാട്ടുകൾ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു തമിഴ് പടത്തിൽ വർക്ക് ചെയ്തത് ആസ് എ കമ്പോസർ. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. 2 വർഷത്തോളം പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അവസാനം പുള്ളി പടം ഓണായപ്പോൾ എന്നെ റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് ഇന്നാവുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് വർക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ മെയ്യിലാണ് ഞാൻ ആ അവസാനത്തെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം പടം ഇറങ്ങി, അതിലെ പാട്ടുകളും.
0: ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിലിപ്പം അടുത്ത പാട്ട് നമുക്ക് എപ്പോഴാണ് പ്രതീക്ഷിക്കാൻ പറ്റുക?
1: അതിലെ 3 പാട്ടുകൾ ഞാൻ സിംഗിൾസ് ആയിട്ട് ഇറക്കി. സത്യം പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നു സോളോ ആൽബം ആയത് കാരണം, 12 പാട്ടുകൾ ഉള്ളത് കൊണ്ടും. പക്ഷെ ഞാനത് 12 പാട്ടായിട്ട് തന്നെ എൻവിഷൻ ചെയ്ത് ഇറക്കിയത്, അതുകൊണ്ട് അതിന് എന്തെന്നും ഒരു തിരിച്ചുപോക്കില്ല. ഫസ്റ്റ് ട്രാക്ക് ഡെത്ത് ഓഫ് ജാനുവരി എന്ന് പറഞ്ഞ ട്രാക്ക് 2022 ഇറക്കിയത്. 2023 ഞാൻ 8247254 എന്നൊരു ട്രാക്ക് ഇറക്കി. കഴിഞ്ഞ വർഷം വാനം തൊടു എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇറക്കി. ഇനി 9 ട്രാക്ക് ഇറങ്ങാനുണ്ട്.

0: ഏകദേശം പ്രൊഡക്ഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ആൽബത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ ഫണ്ട് ചെയ്യാനും വേണമല്ലോ. അപ്പോൾ പാരലലി നമ്മൾ ഓരോ വർക്ക് എടുക്കും, അപ്പോൾ ഇത് ഡിലേ ആവും. അങ്ങനെ ഡിലേ ആയി ഡിലേ ആയി ഡിലേ ആയിട്ടാണ് ഇത്രയും എത്തിയത്.
1: അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നു
0: ആ
1: കഴിഞ്ഞാൽ അടുത്ത റിലീസിന് എടുക്കുന്നത്.
0: ഇപ്പോൾ ഈ പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ കംപ്ലീറ്റ്ലി ഈ ആൽബത്തിൽ കുറച്ച്
1: ഫോക്കസ്
0: നാളെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് തീർക്കും ഈ വർഷം എന്നുള്ളത്.
1: ഒരു അവാർഡ് വിശേഷം കൂടി ഇതിനിടയിൽ
0: യാ
1: എത്തിയിട്ടുണ്ട്. അതും കൂടി നമ്മളെ കേൾക്കാരുമായി പങ്കുവെക്കും.
0: യാ അത് കഴിഞ്ഞ മാർച്ചിലാണ് അവാർഡ് വാർത്ത വന്നത്. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ എനിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടി. ടെലിവിഷൻ അവാർഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ രണ്ട് കാറ്റഗറീസ് ഉണ്ട്, ടിവി സീരിയൽസിനും ടെലിഫിലിംസിനും. ഇപ്പോൾ ടെലിഫിലിം കാറ്റഗറിയിൽ അവർ ഷോർട്ട് ഫിലിംസാണ് കൺസിഡർ ചെയ്യുക. ഷോർട്ട് ഫിലിം മേക്കേഴ്സ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ ഏതെങ്കിലും ഒരു ചാനലിൽ എയറിയും, എന്നിട്ട് അതയക്കും. കാരണം സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ഷോർട്ട് ഫിലിംസിന് വേറൊരു കാറ്റഗറി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവർ ടെലിവിഷൻ അവാർഡ്സിൻ്റെ കൂടെയാണിത് പറയുക. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിംസിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് 2013 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ എറൗണ്ട് ഒരു 25 to 30 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ആ ചെയ്തതിൽ മൂന്ന് ഷോർട്ട് ഫിലിംസിനായിരുന്നു അവാർഡ് കിട്ടിയത്. അത് മൂന്നും നല്ല വർക്ക് ചെയ്തു എന്ന് സംതൃപ്തിയുള്ള വർക്കുകൾ ആയത് കാരണം അവാർഡ് വാർത്ത വന്നപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി.
1: ഇനിയിപ്പം എന്തെങ്കിലും ഉടനെ വേറെ വല്ല റിലീസും ഉണ്ടോ?
0: രണ്ട് ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ജെന്നി എന്നൊരു ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്.

0: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് കൂടിയായ വൈശാഖ് സോമനാഥുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

ആർട്ട് കഫേയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും കലാഭവൻ മണിയും മഞ്ജുവാര്യരും കൂടി പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രാധാകൃഷ്ണൻ, ക്ഷമിക്കണം, എം ജി രാധാകൃഷ്ണൻ.

0: തൊട്ടുപോട്ട് വെച്ചോ തടുപിടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപിടിനോന്ന് ചച്ചിരിക്കും മരിക്ക.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ കേൾക്കാം കിങ് ഫിഷ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. അനൂപ് മേനോന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഇനി കേൾക്കാം. സൂഫിയും സുജാതയും എന്ന ചിത്രത്തിന് വേണ്ടി BK ഹരിനാരായണൻ വരികൾ എഴുതി, M ചേഞ്ചന്ദ്രൻ ഈണം നൽകി, അർജുൻ കൃഷ്ണ, നിത്യമാമൻ, സിയാ ഉള്ളക് എന്നിവർ പാടിയത്.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
2: ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. സന്തോഷ് വർമ്മ, അനൂപ് സത്യൻ എന്നിവരുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് സംഗീതം നൽകി ചിത്ര പാടിയത്. ചിത്രം വരനെ ആവശ്യമുണ്ട്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതുച്ചേരി മന്ത്രിസഭയിൽ 3 മന്ത്രിമാരെ കൂടി നിയമിച്ചു. അഖിലേന്ത്യാ NR കോൺഗ്രസ് MLA മാരായ പി രാജവേലു, VP ശിവം കൊളുന്തു, BJP MLA GNS രാജശേഖരൻ എന്നിവരാണ് പുതിയ മന്ത്രിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ കൽക്കരി ഖനന മേഖലകളിൽ വൻ പരിവർത്തനം ഉണ്ടായതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ന് തുടക്കം. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. PMSMA യുടെ 10 വർഷങ്ങൾ പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി JP നദ്ദ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ HT കുമാരസ്വാമിയും മന്ത്രി രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ വിശാഖ് ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പരസ്പരം സൈനിക ആക്രമണങ്ങൾ തത്കാലത്തേക്ക് നിർത്തിവയ്ക്കാൻ ഇസ്രായേലും ഇറാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. 2025-26 അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത് 2 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാത്തവരുമായ അംഗങ്ങൾക്ക് മക്കൾക്കായി അപേക്ഷിക്കാം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം ഗാനോപഹരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഗാനോപഹരത്തിലൂടെ ആസ്വദിക്കാം ഒരുപടി മനോഹരങ്ങളായ ഗാനങ്ങൾ. ആദ്യ ഗാനം കേൾക്കാം. മന്ദാരം എന്ന ചിത്രത്തിനു വേണ്ടി നേഹ വേണുഗോപാൽ, നിരഞ്ജ് സുരേഷ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് മുജീബ് മജീദിൻ്റെ സംഗീതം.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മന്ദാരം എന്ന ചിത്രത്തിനു വേണ്ടി ശബരീഷ് രചിച്ച് മുജീബ് മജീദ് സംഗീതം നൽകി നേഹ വേണുഗോപാലും നിരഞ്ജ് സുരേഷും ചേർന്നാലപിച്ച ഗാനമാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.

ഗാനോപകരമാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാനോപകരത്തിൽ ഇനി കേൾക്കാം ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ ആലപിച്ച ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ആനന്ദ് മധുസൂദനൻ്റെ സംഗീതം.

ഗാനോപഹരത്തിൽ അടുത്ത ഗാനം ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിൽ നിന്നും. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണൻ പകർന്ന് യദു എസ് മാരാരും ഷാൻ റഹ്മാനും ചേർന്നാലപിച്ചത്.

0: ഗാനം ബഹ്റമിനി ബി എം എച്ച് ആരോഗ്യ ചലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: കുട്ടികളുടെ അപസ്മാരത്തെ പറ്റി സാധാരണ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. അപസ്മാരം മുഴുവനായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. അപസ്മാരം പലതരത്തിലുണ്ട്. അപ്പോൾ ഏത് തരമാണെന്നതിനെ ആശ്രയിച്ചിരിക്കും മരുന്നുകളോടുള്ള റെസ്പോൺസ്. വളരെ നന്നായി മരുന്നുകളോട് പ്രതികരിക്കുന്ന അപസ്മാരങ്ങളുണ്ട്. നമുക്ക് മരുന്നിട്ടിട്ട് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം മരുന്ന് പതുക്കെ, ഒരു ഈജിയും കൂടി എടുത്തതിന് ശേഷം മരുന്ന് പതുക്കെ കുറച്ച് നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള എപ്പിലെപ്സീസ് ഉണ്ട്. വേറെ ചില എപ്പിലെപ്സീസ് ഉണ്ട് ഒരു പ്രായത്തിലെ കുട്ടികളെ മാത്രം ബാധിക്കുന്നത്. അപ്പോൾ ആ പ്രായം കഴിയുമ്പോൾ ഈ അപസ്മാരം വരുന്നതിന്റെ അളവ് തനിയെ കുറയും. ഇനി ഇതൊന്നും അല്ലാണ്ട് വളരെ തീവ്രമായി ബാധിക്കുന്ന തരത്തിലുള്ള എപ്പിലെപ്സീസും ഉണ്ട്. മിക്കതും ജനറ്റിക്, അതായത് ജനിതകമായ കാരണങ്� കൊണ്ടുണ്ടാകുന്ന എപ്പിലെപ്സീസ്. അതിനകത്ത് പലതും നമുക്ക് 2, 3, 4 മരുന്നുകൾ ഇട്ടാലും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപസ്മാരത്തോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ബുദ്ധിവൈകല്യവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ തരത്തിൽപ്പെട്ട അപസ്മാരമാണെങ്കിൽ അത് ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റാൻ പ്രയാസമായിരിക്കും. ചില കണ്ടീഷൻസിൽ മരുന്ന് വെച്ച് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എപ്പിലെപ്സി സർജറിയും അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരു സീഷർ വന്നാൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? ഒരു കുട്ടിക്ക് സീഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുഞ്ഞിനെ ഒരു ചുറ്റും അപകടമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, തുറസായ സ്ഥലത്ത് കിടത്തുക. ടൈറ്റായ ഉടുപ്പ് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് ലൂസാക്കുക. മെല്ലെ ഇടത്തോട്ട് ചരിച്ചു കിടത്തുക. കയ്യിലോ വായിലോ ഒന്നും ഒരു സാധനവും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. താക്കോലോ സ്പൂണോ ഇതൊന്നും കയ്യിലോ വായിലോ വെക്കേണ്ട കാര്യമില്ല. ഇടത്തോട്ട് ചരിച്ചു കിടത്തുക. മിക്കവാറും അപസ്മാരം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നിൽക്കും. ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. മാതാപിതാക്കൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഒരുപാട് നാൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ്. ഏതൊരു മരുന്നിനും ഇഫക്റ്റോടൊപ്പം സൈഡ് എഫക്റ്റും ഉണ്ടാകാം. നമ്മൾ മാക്സിമം ഇഫക്റ്റ് വരികയും മിനിമം സൈഡ് എഫക്റ്റ് വരികയും ചെയ്യുന്ന ഡോസാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കാറ്. ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ചില പ്രശ്നങ്ങൾ കാണാറുണ്ട്. വെയിറ്റ് കൂടാറുണ്ട്, വെയിറ്റ് കുറയും, മുടി കൊഴിച്ചിലുണ്ടാകാം, ശരീരത്തില് റാഷ് അഥവാ അലർജി പോലെ വരാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് എല്ലാ കുട്ടികൾക്കും വരുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അപസ്മാരം നമ്മൾ ശരിയായി കൺട്രോൾ ചെയ്തില്ല എങ്കിൽ വളരെ

0: ശക്തമായി അപസ്മാരം വരാനും ജീവന് വരെ ആപത്താവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് റെഗുലറായി മരുന്ന് കൊടുക്കുകയും എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുകയുമാണ് ചെയ്യേണ്ടത്. വേറൊരു കാര്യം മാതാപിതാക്കൾ ചോദിക്കുന്നത്, എന്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടാമോ, എന്റെ കുഞ്ഞിന് സ്കൂളിലെ കളികളിലെല്ലാം പങ്കെടുക്കാമോ? തീർച്ചയായും നല്ല കൺട്രോൾ ഉള്ള അപസ്മാരമാണ് എങ്കിൽ കുട്ടിയെ ഇന്നിൽ നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സ്കൂളിൽ വിടാം, സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയും ചെയ്യാം. നമ്മൾ ടീച്ചറിനോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി, അപസ്മാരം വരാൻ സാധ്യതയുള്ള കുഞ്ഞാണ്. അപ്പോ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രഥമ ശുശ്രൂഷ എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യവും ടീച്ചറിനെ അറിയിക്കുക. അതല്ലാണ്ട് സ്കൂളിൽ നിന്നോ മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നിന്നോ ഒന്നും കുട്ടികളെ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. അപസ്മാരമുള്ളൊരു കുട്ടിക്ക് അവന് മനസ്സിലാകാനുള്ള പ്രായമാകുമ്പോൾ തന്നെ അവന്റെ അസുഖത്തെ പറ്റി അവന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഈ മരുന്ന് റെഗുലർലി കഴിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറയാം. ദിവസവും മരുന്ന് കഴിക്കാൻ കുട്ടികൾക്ക് ചിലപ്പോൾ മടിയായിരിക്കും. ഞാൻ എന്തിന് മരുന്ന് കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടാകാം. അതല്ലെങ്കിൽ ഞാൻ രോഗിയാണോ എന്നുള്ള ഒരു മാനസികമായ സംഘർഷങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അവിടെ പറയാം, അല്ലെ, ഇത് ഒരു അസുഖമാണ്, നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുക. ഒരു കാര്യത്തിൽ നിന്നും വീട്ടിലെ കാര്യമാണെങ്കിലും സ്കൂളിലെ കാര്യമാണെങ്കിലും അവരെ പുറകോട്ട് നിർത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരു രോഗിയാണ് എന്ന നിലയിൽ അവനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേൾക്കാം നോൺസെൻസ് എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാറും റിനോഷ് ജോർജും വരികൾ രചിച്ച് റിനോഷ് ജോർജ് സംഗീതം നൽകി ആലപിച്ച ഗാനം.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഗാനോപഹാരം 103.6 Real FM.
5: ഒടിയൻ എന്ന ചിത്രത്തിനുവേണ്ടി മോഹൻലാൽ ആലപിച്ച ഗാനം കേൾക്കാം. പ്രഭാവർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഗാനോപഹാരം
1: 103.6 മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൗരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഇങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്.
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറായും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റ്, ഡി എൻ ബി കോഴ്സിലെ അധ്യാപകൻ എന്നീ നിലകളിലും കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ടാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. മെഡിക്കൽ കോളേജിൽ മാത്രം നേത്രരോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്ന കാലം മുതൽ ഈ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അദ്ദേഹത്തിന്റേതായുണ്ട്. തന്റെ തുടക്കകാലത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അന്നത്തെ കോഴിക്കോട്ടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് ഇന്ന് കയ്യൊപ്പിൽ ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട്.
1: ഡോക്ടറെ ആകാശവാണി അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഡോക്ടറുടെ ഒരു സേവന തൽപരതയും പൊതുജനങ്ങളോടുള്ള ഒരു മമതയും ഒക്കെ ഉള്ളതിനേക്കാൾ ഒരു റേഡിയോ ഫാനാണ് ഡോക്ടർ.
2: തീർച്ചയായിട്ടും അതെ, ഞാൻ എൻ്റെ അർലി സ്കൂൾ ഡേയ്സ് തൊട്ട് തന്നെ ഞാൻ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പേ, അതായത് 1950-55 തൊട്ട് ഏതാണ്ട് റേഡിയോ കേൾക്കുന്ന ആളാണ്. കാസർഗോഡ് ഈ ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അതായത് എൻ്റെ തറവാട് വീട് അവിടെയാണ്. അവിടെ നാഷണൽ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയോ എൻ്റെ മൂത്ത ജ്യേഷ്ഠന് വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ ഫിറ്റ് ചെയ്തിരുന്നു. രണ്ട് മുളയൊക്കെ അവിടെ ഇവിടെ വെച്ച് കെട്ടിയിട്ട് അതിലൊരു കമ്പിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വാൽവ് റേഡിയോ, അതിൽ ദിവസവും കേൾക്കുമായിരുന്നു. അന്ന് തൊട്ട് തന്നെ ഈ റേഡിയോ കേൾക്കുന്നത് എൻ്റെ ഒരു ഹാബിറ്റായി പോയി. അന്ന് അതിൽ അവിടെ ആ ഗ്രാമപ്രദേശത്ത് വെറും രണ്ട് സ്റ്റേഷൻ മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ, ആകാശവാണി മൈസൂർ, പിന്നെ ആകാശവാണി വിവിധ ഭാരതി, ഇത് മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. പക്ഷേ അത് ഇഷ്ടംപോലെ കേൾക്കുമായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് റേഡിയോ കേൾക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കുകയും ചെയ്യും. എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ടൈമാണ് റേഡിയോ കേൾക്കൽ. അതിപ്പോഴും ഞാൻ ദിവസവും കേൾക്കും റേഡിയോ. വീട്ടിലുള്ളപ്പോഴേ നമ്മൾ റേഡിയോ ഓണായിരിക്കും.

0: അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഈ റേഡിയോ ഒന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വേറെ ഒന്നാന്ന് വെച്ചാൽ മൂന്ന് റേഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. അത് അതിലേതായാലും ഒരെണ്ണം എങ്ങനെയാലും കേൾക്കും. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. ഇതിലെനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഗുണങ്ങൾ ഇതുകൊണ്ട് കിട്ടിയിട്ടുമുണ്ട്.
1: പരിപാടികളെ കുറിച്ചൊക്കെ വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായ പ്രകടനം ഡോക്ടർ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അത് ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു ഏണസ്റ്റ് ലിസ്ണർ നൽകുന്ന ഒരു വാല്യുബിൾ ഇൻപുട്ടായിട്ടാണ് ഞങ്ങൾ എപ്പോഴും അതിനെ കാണുന്നത്. ഇപ്പോൾ ഡോക്ടറെ ഒരു ജീവിതത്തെക്കുറിച്ച് കൂടി സംസാരിക്കാനാണ് ഞങ്ങളോടൊപ്പം വന്ന് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. മുമ്പ് നമ്മൾ റേഡിയോ സ്മരണകൾ എന്നൊരു പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. നഗരമേ നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രിയ നഗരത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു റേഡിയോ ടോക്സ് ആ കാലത്ത് ഡോക്ടർ ഇവിടെ മെഡിക്കൽ കോളേജല്ലേ ഇവിടെ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു റേഡിയോൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡോക്ടറുടെ ടീച്ചേഴ്സും ഈ റേഡിയോ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിരുന്നോ ഡോക്ടർ? അങ്ങനെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ റേഡിയോ ടോക്കുകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയോ കേൾക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു റുട്ടീനാണ്. ഞാൻ തന്നെ പിന്നെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് തൊട്ട് ഈ കോഴിക്കോട് ആകാശവാണിയിൽ വന്നിട്ട് മിനിമം ഒരു നാലോ അഞ്ചോ പരിപാടികൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് നേത്രദാനം, മഹാദാനം എന്നുള്ളത്. പിന്നെ ഒന്ന് അന്ധതാ നിവാരണം എന്നുള്ളൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നേത്ര സംരക്ഷണം എന്നുള്ള ഒരു ടോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ 10 മിനിറ്റിൻ്റെ ടോക്കാണ്. പലതും ഈ ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയിട്ടുള്ള ടോക്കായിരിക്കും, അല്ലെങ്കിൽ അത് തന്നെ റിപ്പീറ്റായിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ളവർക്കും ഉണ്ടാവും. പിന്നെ ഒരു പ്രാവശ്യം ഒരു, അതായത് ഈ ശ്രോതാക്കളുടെ കത്തുകൾക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പറ്റിയുള്ളത്, അതിന് എൻ്റെ കൊലീഗ് ഡോക്ടറായിരുന്നു അത് ഏറ്റത് ഈ പരിപാടിക്ക്. പക്ഷേ അദ്ദേഹത്തിന് അവസാനം എന്തോ അത്യാവശ്യമായിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ്, ഒന്ന് പോയിട്ട് ഇത് ഒന്ന് ബട്ട് ഇതൊന്ന് ചെയ്ത് തന്നെ കൊടുത്തു. വലിയ ഉപകാരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കെന്താ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 8 കാർഡും മില്ലർ ലെറ്ററൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അതിന് ഞാനൊക്കെ ഒരാളുടെ സഹായം കൊണ്ട് അതൊക്കെ മലയാളത്തിൽ വായിച്ച് ഒരു മാതിരാക്കിയിട്ട് ആ പ്രോഗ്രാം ചെയ്തിരുന്നു. അങ്ങനെ പല പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ ആകാശവാണി ആയിട്ട് എനിക്ക് വേറൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും അവർ രണ്ടുപേരെയും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ നേരത്തെ ഒരു കേശവ കാരണത്തെന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ഈ കൺട്രോൾ റൂമിൽ വരുന്നുണ്ട്. അയാൾ പോളിടെക്നിക് എഞ്ചിനീയറായിരുന്നു. അയാൾ ഈ എൻ്റെ ക്ലാസ്മേറ്റ്, ഈ പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പലപ്പോഴും അയാളുമായിട്ട് നമുക്ക് ഇടപെട്ടപ്പോൾ പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒരു സുധാകരൻ എന്ന് പറഞ്ഞിട്ട് ഉറൂബ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു നോവലിസ്റ്റും എഴുത്തുകാരനൊക്കെ ഉണ്ട്, ഉമ്മാച്ചു സിനിമയൊക്കെ. ആ ഉറൂബ് അദ്ദേഹത്തിൻ്റെ സണ്ണിലോ സുധാകരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമായിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് ഞാൻ ആലപ്പുഴ പോയപ്പോൾ അദ്ദേഹം ആലപ്പുഴയിലായിരുന്നു ഒരു പ്രാവശ്യം റേഡിയോ സ്റ്റേഷനിൽ അവിടെ. അങ്ങനെ എനിക്ക് നല്ല കണക്ഷൻ ഈ റേഡിയോ സ്റ്റേഷൻ. പിന്നെ ഓഫ്കോഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള തിക്കോടിയൻ അദ്ദേഹം, പിന്നെ രാജം കെ നായർ, മായാ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു, ഇങ്ങനെ ഒരുപാട് പേര് പലപ്പോഴും ഞാൻ മെഡിക്കൽ കോളേജിൽ ഉള്ളപ്പോൾ കണ്ണ് പരിശോധിച്ചിട്ടോ അവർക്ക് കണ്ണെഴുതി കൊടുക്കുകയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ അന്ന് ആ കാലത്തൊക്കെ ഈ കണ്ണ് ചികിത്സ, കണ്ണ് പരിശോധനയൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഒരൊറ്റ ആൾ പോലും അങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ ഇത്തരത്തെ ലെവലിലുള്ളവർ പോവില്ല. അവരൊക്കെ ബിസിയാണ്, പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോയിട്ട് മറ്റേ ചെയ്യും. അത്ര ഇഷ്ടംപോലെ പ്രൈവറ്റ് കണ്ണാശുപത്രിയുണ്ട്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആകാശവാണിയായിട്ട് എനിക്ക് വന്ന തൊട്ടേ ഒരു കണക്ഷനും പരിചയമുണ്ട്. പിന്നെ റേഡിയോ കേൾക്കുന്നതിൽ ഇൻട്രസ്റ്റും ഉണ്ട്. അങ്ങനെ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഇൻട്രസ്റ്റൊക്കെ കേൾക്കും, എല്ലാം അതായത് തുടക്കം തൊട്ട് അവസാനം വരെ കേൾക്കും.
1: ഡോക്ടറുടെ ഒരു ബർത്ത് പ്ലേസ് കാസർഗോഡ് ജില്ലയിലാണ്.
0: തീർച്ചയായിട്ടും അതെ, കാസർഗോഡ് ജില്ലയിലാണ്.
1: അപ്പോൾ മദർ ടങ് കന്നഡയാണ്.
0: കന്നഡയാണ്.
1: പക്ഷേ ഡോക്ടർ മലയാളത്തിൽ വെൽ വേഴ്സ്ഡ് ആണ്. അത്യാവശ്യം വായിക്കാനും അറിയാം, ഡോക്ടർക്ക് നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതിലും ഒരു തടസ്സമില്ല. മലയാളം ഡോക്ടർ അക്വയർ ചെയ്ത ലാംഗ്വേജ് ആണ്.
0: എൻ്റെ 16-ാമത്തെ വയസ്സ് വരെ മാത്രമേ ഈ കാസർഗോഡ് തറവാട് വീട്ടിൽ ഗ്രാമപ്രദേശത്തുണ്ടായിരുന്നുള്ളൂ, എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയുന്നത് വരെ. അതിനുശേഷം ഒരു കൊല്ലം കാസർഗോഡ് ടൗണിൽ താമസിച്ചുകൊണ്ട് പി യു സി പഠിച്ചു. പിന്നെ അതിനുശേഷം മുഴുവൻ ഞാൻ സൗത്ത് കേരള സ്റ്റേറ്റിൽ തന്നെയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ പലയിടത്ത് പറയാറുണ്ട്, ഞാൻ ജനിച്ചതും വളർന്നതും പിന്നെ അതിനുശേഷം ജോലി ചെയ്തതും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതും എല്ലതും ഫുൾ കേരള സ്റ്റേറ്റിൽ തന്നെയാണ്. ഇവിടുത്തെ ലാംഗ്വേജ് മലയാളമാണല്ലോ. തീർച്ചയായിട്ടും ഈ മലയാളം നല്ലപോലെ നമുക്ക് വായിക്കാനോ സംസാരിക്കാനോ അറിഞ്ഞുകൂടെങ്കിൽ ഇവിടെ ഒരു സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. വരുന്നവരുടെ എനിക്ക് മലയാളം അറിഞ്ഞുകൂടാ, എനിക്ക് കന്നഡ അറിയാവുള്ളൂ, അങ്ങനെയൊക്കെ തപ്പി തപ്പി എന്നാൽ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊന്ന് നാച്ചുറലി മലയാളം പഠിച്ചു. പിന്നെ എനിക്കതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇങ്ങനെ എന്താ വെച്ചാൽ ഈ അറിയാവുന്ന ഭാഷയിൽ തന്നെ സംസാരിക്കണം മറ്റേ ഒരാളത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ മലയാളത്തിൽ നന്നായിട്ട് പറയും. പക്ഷേ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, ഇയാൾ ചില വാചകങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പോയുണ്ടാവും. പക്ഷേ അതെനിക്ക് മലയാള ലാംഗ്വേജ് ഞാൻ ആസ് സച്ച് പഠിക്കാത്തതുകൊണ്ടാണ്, മലയാള ഗ്രാമർ എനിക്ക് അറിഞ്ഞുകൂടാ, പിന്നെ അങ്ങനത്തെ ഒക്കെയാണ്. പക്ഷേ സാധാരണമായിട്ട് ഒരു ഇപ്പം ഒരു മിക്ക എൻ്റെ സുഹൃത്തുക്കൾ പലവരും പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് പലവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പ്രസംഗിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഡേ ടു ഡേ കാര്യങ്ങളെപ്പറ്റി ഒരു തമാശയായിട്ട് ഒരു കോമഡി ലൈക്ക് അവതരിപ്പിച്ചിരുന്നതാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയാറുണ്ട്. അതായിരിക്കാം എന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റൻറ്റൈനസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ.
1: ഡോക്ടറുടെ ഒരു

0: ഓറിയൻറ്റേഷൻ. ഇപ്പോൾ അങ്ങ് കാസർഗോഡ് ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച് പഠിച്ച് വളർന്നൊരു മനുഷ്യനാണ്. അപ്പോൾ നാച്ചുറലി ഇങ്ങനെ ഒരു ഒരു വൊക്കേഷൻ, ഒരു മെഡിസിൻ എന്ന് പറയുന്ന ഒരു വൊക്കേഷനിലേക്ക് ഡോക്ടറെ ആകർഷിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി അതിലേക്ക് ഡോക്ടറെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും പറയാം. ഇത് ഞാൻ ഈ ഡോക്ടറായി പോയതും പിന്നെ ഈ ഓഫ്തൽമോളജി, അതായത് കണ്ണ് സ്പെഷ്യലൈസ് ചെയ്ത ഒരു നേത്ര ചികിത്സ രംഗത്ത് വന്ന ആളും, ഇതൊക്കെ വെറും യാദൃച്ഛികമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ കാരണം വെച്ചാൽ, എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. എൻ്റെ ജ്യേഷ്ഠന്മാർ, എനിക്ക് മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത ജ്യേഷ്ഠൻ കെമിസ്ട്രി ബി എസ്, അവർ മൂന്നുപേരും ഇപ്പം ഇല്ല, എന്നാലും കെമിസ്ട്രി ബി എസ് സി പഠിച്ച ആളാണ്. രണ്ടാമത്തേത് ഈ സാൻസ്ക്രിറ്റ്, സംസ്കൃത ലാംഗ്വേജിൽ ചെന്നൈയിലെ ബി എ ഓണേഴ്സ് പഠിച്ച ആളാണ്. മൂന്നാമത്തെ ആൾ ബി എ ഇക്കണോമിക്സ്, ഇക്കണോമിക്സ് പഠിച്ച ആളാണ്. അങ്ങനെ ഒരു ഒരു ഈ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പ്രീ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് പഠിച്ചപ്പോഴേ എന്തോ അതെൻ്റെ ഒരു ഒരു ഭാഗ്യം എന്നൊരു ശുക്രദശ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ക്ലാസ്സിൽ അറിയപ്പെടുന്ന ആളുമല്ലായിരുന്നു, സ്റ്റുഡൻറ്റുമല്ലായിരുന്നു. പിന്നെ ഈ മെരിറ്റ് സ്കോളർഷിപ്പോ അതൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സിൽ എട്ടോ പത്തോ പേർക്ക് മെരിറ്റ് സ്കോളർഷിപ്പ് അന്ന് 1961-62 കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും എന്താ, എനിക്കൊരു നല്ല ലക്കായിരുന്നു അന്ന്. ആ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ കഴിഞ്ഞ ഉടനെ മാർക്ക് വന്നപ്പോൾ, നമ്മൾ മൂന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നു അവിടെ, അതിൽ ആ മൂന്ന് ഡിവിഷനുകൾ കൂട്ടി ഏറ്റവും ടോപ്പ് മാർക്ക് എനിക്കാണ് കിട്ടിയത്. എനിക്ക് ഏത് കോഴ്സിന് അപ്ലൈ ചെയ്താലും സീറ്റ് കിട്ടുമായിരുന്നു, ഉറപ്പായിരുന്നു. എന്നിട്ട് മാത്തമാറ്റിക്സിലൊക്കെ എനിക്ക് 50-50, മറ്റേ കെമിസ്ട്രിയിൽ 50-45 മറ്റോ, മറ്റേ ഫിസിക്സിൽ 50-48 ഇങ്ങനെ കിട്ടി. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ആർ ഇ സിയിലൊക്കെ അപ്ലൈ ചെയ്തു. അന്ന് ഇവിടെ ആർ ഇ സി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഉണ്ടായിരുന്നു, അതിലെൻ്റെ പേര് രണ്ടാമത്തേതായിരുന്നു സെലക്ഷൻ ഓർഡറിൽ. പിന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയിരുന്നു, അവിടെയും രണ്ടാമത്തെ നമ്പറാണ്. പിന്നെ മെഡിസിന് അതിനും ഉണ്ടായിരുന്നു, കാലിക്കറ്റ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, അന്ന് ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷനാണ്, അതിലും എൻ്റെ രണ്ടാമത്തെ പേരായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ ആരും ചോദിച്ചില്ല. ദിവസം എങ്ങനെന്തോ എനിക്ക് ഒരു എൻ്റെ മനസ്സിനുള്ളിൽ തോന്നിയിട്ട് ഈ മെഡിസിന് പഠിക്കാൻ പോയാലോ എന്താണെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ മെഡിസിൻ പഠിക്കാമെന്നും, മെഡിസിൻ എം ബി ബി എസ് പഠിച്ചപ്പോൾ അപ്പോഴും എനിക്കൊരു ശുക്രദശയായിരുന്നു ത്രൂ ഔട്ട്. അതായത് നമ്മുടെ ബാച്ചിൽ 185 പേരുണ്ടായിരുന്നു. ഈ അതിൽ ഫസ്റ്റ് ചാൻസിൽ ഫസ്റ്റ് എം ബി ബി എസ് ക്ലിയർ ചെയ്ത് വെറും 60 പേരാണ്, അതിൽ ഒരാളായിപ്പോയി ഞാൻ. അങ്ങനെ ഒരു ഒരു തർക്കമില്ലാത്ത സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ആയി പഠിച്ച്, പിന്നെ ഓരോ സബ്ജക്റ്റും ഞാൻ ഓരോ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. പിന്നെ ഫൈനൽ എം ബി ബി എസിൽ ഈ സർജറി എക്സാമിനേഷനിൽ എനിക്കൊരു ഗോൾഡ് മെഡൽ കിട്ടിക്കളഞ്ഞു. എന്നിട്ട് ആൾക്കാർ ചോദിച്ചു, തനിക്കെങ്ങനെയാണോ ഈ ഗോൾഡ് മെഡൽ കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശുക്രദശയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. കേസുകളൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ എനിക്ക് ഒരു വലിയ ഒരു പോസിറ്റീവ് പോയിൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ്. ഇപ്പോഴും അതെ, ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. ആർ കണ്ടാലും ഇതൊരു ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലല്ലോ, ഇത് വല്ല ഇങ്ങനെ ഈ ലാംഗ്വേജ് എഴുതുന്നവരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ സംഭവം എനിക്കിപ്പോഴും എൻ്റെ കൈ വരയ്ക്കുന്നൊന്നുമില്ല, ഒത്തിരി വയസ്സായ ആളാണെങ്കിൽ കൈ വരയ്ക്കുന്നില്ല, ഞാൻ നീറ്റായിട്ട് എഴുതുകയൊക്കെ ചെയ്യും. ഈ നല്ല ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും നല്ല മാർക്ക് കിട്ടാനായിട്ടുള്ള ഒരു വലിയ ഒരു പോയിൻ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എൻ്റെ ക്ലിനിക്കൽ സബ്ജക്ട് പ്രസൻറ്റേഷനും അത് ഇതൊക്കെ ഡിസ്കഷനും ഒക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു അശോക ഗോൾഡ് മെഡൽ കിട്ടി സർജറിയിൽ. അതെൻ്റെ വേറൊരു വില ശുക്രദേശയുടെ തുറക്കലായിരുന്നു. അതിനുശേഷം ഞാൻ പി എസ് സി റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്യൂട്ടറായിട്ട് കിട്ടി. പിന്നെ പി ജി കോഴ്സിന് അപ്ലൈ ചെയ്തപ്പോൾ അവിടെയല്ല, ഇവിടെ എൻ്റെ പേര് ആദ്യത്തെ ഉണ്ടായി. ഇങ്ങനെ ഇത് പൊങ്ങിച്ച പറഞ്ഞിട്ട് ഞാൻ എവിടെ എത്തുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാനങ്ങനെ സാധനം ഇങ്ങനെ ഇപ്പോൾ താങ്കൾ ചോദിച്ചതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞെന്നല്ലേ, ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ആരടുത്ത് പറയാറില്ല. എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനെ അടുത്ത് പറയാറില്ല, അവർക്കും ഇങ്ങനെ എൻ്റെ പല കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൂടെ, ഞാൻ പറയാറുമില്ല. ഇങ്ങനെ ഇതിപ്പോൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എം എസ് എക്സാമിനേഷൻ വേണ്ട തെളിഞ്ഞപ്പോൾ അന്നവിടെ ഈ ഫസ്റ്റ് റാങ്കുള്ളവർക്ക് മെഡലൊന്നുമില്ല, ഗോൾഡ് മെഡലോ അങ്ങനത്തെ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ എനിക്ക് അത് കിട്ടിയാണ്. ഞാൻ ഫസ്റ്റായിട്ട് പാസ്സായ എം എസ് ഓഫ്തൽമോളജി. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇത് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഇതൊരു പൂർവ്വനിശ്ചിതമായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഞാൻ യാദൃശ്യമായിട്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ആയതിനു ശേഷം അതിൽ ഒരു എൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഞാൻ വളരെ മെറ്റിക്കുലസ് കെയറോടെ പ്രവർത്തിക്കുള്ളൂ, എനിക്കറിയാവുന്നത് മാത്രമേ പറയുള്ളൂ. അതൊക്കെ എൻ്റെ ഒരു, അതായത് ബൈ ബർത്തുള്ള നേച്ചറാണ്, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: എന്തായാലും വളരെ സത്യസന്ധമായ ഒരു തിരിഞ്ഞുനോട്ടായിരുന്നു ഡോക്ടറുടേത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മളൊരു ഇൻറ്റഗ്രിറ്റി ആണ് ഇതിൻ്റെയൊക്കെ വലിയ ബലവത്തായ അടിത്തറ എന്ന് നമ്മൾ ഈ മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് അത് അവരെ വളരെ ഫേമായിട്ട്, അവരെത്ര പ്രായമായാലും എത്ര വലുതായാലും അവരെ ആ ഒരു ഫേം ഫൗണ്ടേഷനിൽ അവരെ ഉറപ്പിച്ച് നിർത്തും. അത് ഡോക്ടറുടെ വാക്കുകളിൽ ഉണ്ട്. അതൊരു അഹങ്കാരമോ അവനവർ താൻ പോരുമയോ അല്ല, കാരണം നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തിയതിൻ്റെ ഒരു വഴി നമ്മൾ പറയുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു സത്യസന്ധതയുണ്ട്, ആ സത്യസന്ധതയാണ് അതിൻ്റെ ഒരു ബലം. ഡോക്ടറെ, ഈ ഒരു ക്ലിനിക്കൽ ജീവിതം

0: ഇത്രയും കാലം ഡോക്ടർ ഇവിടെ കോഴിക്കോട്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ കോഴിക്കോടും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഡോക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 20 വർഷം ഇവിടെ കോഴിക്കോട് കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ DNB വിഭാഗത്തിലെ അധ്യാപകനായിട്ടും അവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രോഗികൾ ഡോക്ടർക്ക് ഒരു പാഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ കോൺട്രസ്റ്റിലൊക്കെ ഡോക്ടറെ പറ്റി അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ OPയിൽ കാണുന്നൊരു ഡോക്ടർ ഭട്ട് ഡോക്ടറാണ്. എന്തായിരിക്കും എൻ്റെ ഒരു പിന്നിലെ ഒരു ഒരു മോട്ടിവേഷൻ?
1: അതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയാനില്ല. എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഈ കോഴിക്കോട് കണ്ണ് ഡോക്ടർമാരുടെ സംഘടനയുണ്ട്, KOS എന്ന് പറഞ്ഞു, കോഴിക്കോട് ഓഫ്താൽമിക് സൊസൈറ്റി എന്ന് പറഞ്ഞു. അതിൻ്റെ സെക്രട്ടറി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യണം, നിങ്ങൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ വരുന്ന ആളാണ്, നിങ്ങൾ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞ അവരടുത്ത് ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിന് എനിക്കങ്ങനെ പ്രിപ്പയർഡായിട്ടൊന്നുമില്ല. അപ്പോൾ അയാൾ പറഞ്ഞത് ഇതേ ഉള്ളൂ, ജനറലായിട്ടുള്ള ടോപ്പിക്കാണെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ജനറൽ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്താ പറയും? അപ്പോൾ പുള്ളി പറഞ്ഞു, അതായത് ഇംഗ്ലീഷിലെ ഹെഡിങ് അയാൾ പറഞ്ഞു, ട്രബിൾ ഫ്രീ ഓഫ്താൽമിക് പ്രാക്ടീസ് എന്നുള്ളതാണ് അയാൾക്ക് വേണ്ടത്. എൻ്റെ അടുത്ത് തന്നെ ഒരു ടോക്ക്, ട്രബിൾ ഫ്രീ ഓഫ്താൽമിക് പ്രാക്ടീസ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അത് ഞാനേറ്റ്, ഇതുവരെ ഞാനിങ്ങനെ ഇത്ര നാൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്രബിളും ഇല്ലാതെയാണ്. ഞാൻ ആർക്കും ഒരു ട്രബിൾ ഉണ്ടാക്കിയിട്ടും ഇല്ല, ഇനി ടുവേഡ്സ് മീ ഓൾസോ ആരും ഒരു ട്രബിൾ ഉണ്ടാക്കിയിട്ടും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാനിങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇത്ര വർഷവും, അതിപ്പോൾ താങ്കളുടെ അടുത്ത് പറയാനുള്ളത് എനിക്കത് തന്നെയാണ്. ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഓഫ്തൽമോളജി എന്ന് പറഞ്ഞത് പണ്ടൊരു ചെറിയ പുസ്തകമായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ ഒരു 30 പുസ്തകങ്ങളുണ്ട്, അത് മുഴുവൻ പഠിക്കണം. ഇതൊക്കെ ഇതെല്ലതും ഒരു സർവജ്ഞനായ ആളാണെന്ന് പറയുമ്പോൾ ആർക്കൊണ്ട് പറ്റില്ല. ഇപ്പോൾ എല്ലാത്തിലും ഈ കണ്ണ് ചികിത്സാ രംഗത്ത് തന്നെ ഓരോ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സ്പെഷ്യൽ കോർണിയ സ്പെഷ്യലിസ്റ്റ്, റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ്, കോങ്കണ്ണ് സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനത്തെ സ്പെഷ്യലിസ്റ്റുകളാണ് കൂടുതലുള്ളത്. ഞാനൊരു ജനറൽ ഓഫ്തൽമോളജിസ്റ്റാണ്, ഏത് പേഷ്യൻ്റ് വന്നാലും അവരുടെ പ്രോബ്ലമിനെ അനലൈസ് ചെയ്യും. പിന്നെ ഞാൻ പലവരടുത്ത് പറയാറുണ്ട്, ഞാൻ പല വേദികളിലും ഇങ്ങനെ എൻ്റെ ജൂനിയേഴ്സായുള്ളവരൊക്കെ അഡ്വൈസ് പറയുമ്പോഴേ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സക്സസ്ഫുൾ പ്രാക്ടീഷണർ ആവണമെങ്കിൽ ഏത് സബ്ജക്റ്റിലാണെങ്കിലും ഒരു സൂപ്പർ ബ്രില്ലിയൻ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളവരോ വേണമെന്നില്ല, എൻ്റെ എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചേ ഉണ്ട്, അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് പങ്ക്ച്വാലിറ്റി എന്ന് പറയും, നമ്മൾ ഒരു എപ്പോഴും പങ്ക്ച്വൽ ആയിരിക്കണം നമ്മുടെ ഇതിൽ. സിൻസിയാരിറ്റി എന്ന് പറയും, നമ്മൾ ഒരു ഒരു കൃതക ചിരിയും ചിരിച്ചുകൊണ്ട് എന്നിട്ട് അവർ പറയുന്നത് ഒന്നും കേൾക്കാതെ ഹേ ഹേ ഹേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം, അവർക്ക് പറഞ്ഞതിന് മുഴുവൻ നമുക്ക് ഒന്നുകൂടെ അവരടുത്ത് പറയാനുള്ളത്ര ഹിയർ ചെയ്യണം നമ്മൾ. പിന്നെ അതായത് നമുക്കറിയാവുന്നതാണെങ്കിൽ പറയുക, ഇത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്, അതിന് ഇന്നത് ചെയ്താൽ നല്ലതാണ്, അതല്ലേ നിങ്ങളുടെ വിഷമം മുഴുവൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ഇന്ന റൂമിൽ പോയിക്കോളൂ അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യലിസ്റ്റ് ഇന്ന ആശുപത്രിയിലുണ്ട് അവിടെ പോയിക്കോളൂ, അവർ നിങ്ങളുടെ വിഷമം കണ്ടുപിടിക്കും എന്ന് പറയും. അപ്പോൾ അവർ ചിലവർ പറയും അതൊന്നും അല്ല ഡോക്ടർ, ഡോക്ടർ തന്നെ എന്തെങ്കിലും ചികിത്സ എഴുതിത്തരാം. അപ്പോൾ എനിക്കറിയാവുന്ന നല്ല ചികിത്സ എഴുതിത്തരാം, ഒരു 5 ദിവസം ഇത് ചെയ്തിട്ട് കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടതാണ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാറുണ്ട്, നമ്മൾ മനുഷ്യർ എല്ലാവർക്കും ഒരേപോലത്തെ തലച്ചോറാവുള്ളത്, നമ്മൾ എന്തെങ്കിലും വിളവോ വേലത്തരങ്ങളോ മറ്റോ പറഞ്ഞാലേ അവരും വിചാരിക്കും ഇത് ഇയാളുടെ ഒരു കുതന്ത്രമാണെന്ന് പറഞ്ഞിട്ട്. ഓഫ്കോഴ്സ് നമ്മൾ നമ്മളെ പറ്റി തന്നെ പറയുന്നതല്ല, നമ്മൾ വേറെ ഒരു പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിനെപ്പറ്റി രണ്ട് കുറ്റം പറയുക ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും ഇത് ഇതിനെ ആ മരുന്ന് കൊടുക്കേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും പറയരുത്. നമ്മൾ വേറെ ഡോക്ടറെ പറ്റി ഒരു മോശമായിട്ടുള്ള റിമാർക്കും പറയരുത്, ഒരിക്കലും പറയരുത്. നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ്, ആരും സർവജ്ഞരല്ല, ആർക്ക് വേണമെങ്കിൽ തെറ്റുപറ്റുക. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചാൽ ഈ നമ്മുടെ സെക്രട്ടറി ആവശ്യപ്പെട്ട ടോക്ക് നടത്താൻ പറ്റുമെന്ന് വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞു. അതായത് ട്രബിൾ ഫ്രീ ഓഫ്താൽമിക് പ്രാക്ടീസ്. പേഷ്യൻസിൻ്റെ അടുത്ത് പല പേഷ്യൻസ് വരുന്നവർ നമ്മുടെ അടുത്ത് വരുന്നവർ അവർക്ക് നമ്മുടെ തന്നെ പരിപൂർണമായ ചികിത്സ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മുടെ ഒരു അഭിപ്രായം അറിയാൻ, നമ്മളെ കൊണ്ട് അവർക്ക് എന്നാലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ നമ്മൾ പറയുകയാണ് നിങ്ങളുടെ ഈ പല പ്രശ്നങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ് ഞാൻ എഴുതിത്തരാം, വേണമെങ്കിൽ അത് ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ കുറച്ചുകൂടെ കൂടുതൽ പരിശോധനകൾ ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ മിക്ക ദിവസവും എൻ്റെ ഞാനിരിക്കുന്ന OP റൂമിൽ ഒരുപാട് പേഷ്യൻസ് വരും, അവരൊക്കെ നോക്കി വേണ്ട അഡ്വൈസ് കൊടുക്കും. 95% ആൾക്കാരും എൻ്റെ റൂമിൽ നിന്ന് പോകുന്നവരെ സംതൃപ്തരായിട്ടാണ് പോകുന്നത്. ഈ ബാക്കി 5% ആൾക്കാർ അവർ എവിടെ പോയാലും അവർക്ക് സംതൃപ്തി കിട്ടില്ലായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർ നല്ല സാറ്റിസ്ഫാക്ഷനാണ് പോകുന്നത്. ഞാൻ കുറച്ച് സമയം എടുക്കുള്ളൂ ഓരോ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട്, അവരെ എസെൻഷ്യൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കും, പിന്നെ അവർക്ക് വേണ്ട എസെൻഷ്യൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവർ വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറയും ഇതൊക്കെ അതിന് വേണ്ടിയുള്ള പ്രശ്നമല്ല, ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാര്യം ഇതാണ്, ഇതിനിത് ചെയ്ത് നോക്കിയാൽ തർക്കമില്ല, ഇത് ഇന്ന റൂമിൽ കൂടെ പോയിട്ട് അവിടെ നിങ്ങളുടെ കണ്ണിൻ്റെ പ്രഷർ നോക്കിയിട്ട് വരൂ, അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വേറെ ടെസ്റ്റ് ചെയ്തിട്ട് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് മിനിമം അത്രയും ചെയ്ത് വിടും. അതൊക്കെയാണ് അവിടെ ഇങ്ങനെ കൂടുതൽ പേഷ്യൻ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ചിലവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ

0: ഈ പേഷ്യൻസ് വന്നിരിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് അത് പലതും അവർക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അത് ഞാൻ പറയാറുണ്ട്, അത് എൻ്റെ പോലെ ഈ 50 വർഷമൊക്കെ ഇതേ സബ്ജക്റ്റ് തന്നെ നോക്കിക്കൊണ്ടിരുന്ന 95% ആൾക്കാർക്ക് അത് പറ്റും, ശ്രദ്ധ ഉണ്ടെങ്കിൽ. അതായത് പിന്നെ ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്ര വർഷം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഒരു എക്സ്പീരിയൻസ് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മളത് അത് ആ എക്സ്പീരിയൻസ് നമ്മൾ കിട്ടിയതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ ഒരു ഞാൻ ഈ ആ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ മിസ്റ്റേക്കുകൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും, കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാലേ ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് എത്തുള്ളൂ. അതായത് ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാതെ ഒരാൾ ഒരിക്കലും എക്സ്പേർട്ട് ആവില്ല. ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലുള്ളപ്പോൾ ചില സർജറികളൊക്കെ ചെയ്യുമായിരുന്നു, ആ സർജറികൾ ചെയ്യുമ്പോഴേ എക്സ്പേർട്ട് ചെയ്യുന്ന പോലെ ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ ജൂനിയേഴ്സും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസൊക്കെ പറയും, സാർ ഇത് ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ഇത്രയും പെർഫെക്റ്റായി കാണാറില്ലല്ലോ, സാർ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല, അതൊക്കെ കാക്കക്കുത്തിയത് പോലെ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ. ഇപ്പോഴേ പക്ഷേ ഇതിപ്പോൾ ഞാൻ എത്രയോ ചെയ്തില്ലേ, അങ്ങനെ ഇങ്ങനെ ആയിപ്പോയതാന്ന് പറയും. ഞാൻ ആലപ്പുഴയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പ്രൊഫസർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ട്യൂട്ടറായിരുന്നു, അതായത് ലെക്ചറർ ഗ്രേഡിൽ. അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു പയ്യൻ ഈ വീട്ടിൽ വന്നിട്ട് സൈക്കിൾ ചവിട്ടിയിട്ട് അതിന് മറിഞ്ഞ് വീണ്, 8-9 വയസ്സുള്ള പയ്യനാണ്. അവൻ്റെ കണ്ണങ്ങ് പുറത്തേക്ക് തള്ളി വന്ന്, ഈ പോളയിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്ന്, എന്തിനാലും അത് ഉള്ളോട്ട് പോകുന്നുമില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ പുറമെ ബോളിങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പോൾ അവനെ കാഷ്വാലിറ്റി കൊണ്ടുവന്നു. അപ്പോൾ കാഷ്വാലിറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രൊഫസർ ആദ്യം വന്ന് നോക്കി, നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കിത് പെട്ടെന്ന് ശരിപ്പെടുത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നില്ല, നമുക്കൊരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ട്യൂട്ടറുണ്ട് ഡോക്ടർ ഭട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അദ്ദേഹം കാഷ്വാലിറ്റിക്ക് വിളിപ്പിച്ചു. ഞാൻ പോയി പോയി നോക്കിയിട്ട് അദ്ദേഹം അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ്, സിസ്റ്ററെ ഒരു 2 ml സിരിഞ്ചിൽ കുറച്ച് ലഗ്നമൊക്കെ അതിന് അതായത് തരിപ്പിക്കാനുള്ള മരുന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ഉടനെ തന്നു. അപ്പോൾ ഞാൻ അയാളുടെ ഈ കർണക്കുറ്റിയിൽ ആ ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്ത്, ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്ത കഴിഞ്ഞ ഉടനെ തന്നെ അയാളുടെ 2 പോളിയും ഇത് ബലമില്ലാതെയായിപ്പോയി. ബലമില്ലാതെയായി നമ്മൾ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. എന്നിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ബലമില്ലാതായിപ്പോൾ അതിനെ നല്ലപോലെ തുറന്ന് ആ പുറത്തേക്ക് വന്ന ഐബോളിനെ അയാൾ അതിൻ്റെ ഉള്ളിലൊക്കെ തള്ളി കയറ്റിയിട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് ഈ പോളെ മേളത്തെ പോളെ താഴത്തെ പോളെ സ്റ്റിച്ച് ചെയ്ത് ബാൻഡേജ് ചെയ്ത് വിട്ട്, ഇത് മുഴുവൻ ഞാൻ ചെയ്യുന്നത് മുഴുവനും ഒരു ടോട്ടലി ഒരു ഇപ്പോൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഒരു 2.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്ത് തീർത്തു. എന്നിട്ട് ആ കണ്ണ് അതിൻ്റെ അകത്തോട്ട് പോയി. അപ്പോൾ ആ പ്രൊഫസർ നോക്കി നിൽക്കണ്ടായിരുന്നു മുഴുവനും. എന്നിട്ട് അതിന് ശേഷം എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു, പട്ടേ ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നി, നിങ്ങൾ ഇതിനു മുമ്പേ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ആലോചിച്ച് വന്നിട്ടേയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനൾക്ക് ഈ പയ്യനെ ജനറൽ അനസ്തീസ് കൊടുത്തിട്ട് ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ ജനറൽ അനസ്തീസ് കൊടുക്കണമെങ്കിൽ 6 മണിക്കൂർ കഴിയണം, അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ കണ്ണ് കേടായി പോകുമല്ലോ, നിങ്ങളെങ്ങനെ ഇത് ചെയ്തു? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനത്തെ ഇതിനു മുമ്പേ കണ്ടിട്ടുമില്ല ചെയ്തിട്ടുമില്ല, പക്ഷേ ഇത് കണ്ട ഉടനെ ഇതിങ്ങനെ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ മുഴുവനും പൊങ്ങിച്ചായി പോകുന്ന വെച്ചാൽ ഞാൻ പിന്നെ ഫെയിലിയേഴ്സ് എനിക്കും ഉണ്ടായിട്ടുണ്ടാവും, പല കാര്യങ്ങളിലും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരു എടുത്ത് പറയാവുന്ന ഫെയിലിയർ എനിക്കില്ല. എന്താ വെച്ചാൽ ഞാൻ ആ ഫെയിലിയർ സ്റ്റേജിലോട്ട് പലപ്പോഴും കടക്കാതെ ഇരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ഞാൻ അപ്പോൾ പറയും, ഇനി എന്നോണ്ട് ഇത് പറ്റില്ല ചെയ്യാനായിട്ട്, ഈ സർജറി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മരുന്ന് എഴുതി കൊടുക്കാൻ ഡയഗ്നോസ് ചെയ്യാതെ പറ്റില്ല, നിങ്ങൾ ഇത്തരത്തെ ടെസ്റ്റുകൾ ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണമെന്നേ പറയാറുള്ളൂ.
1: ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതിന്റെ ഒരു തുടർച്ച തന്നെയാണ്. അവനവനിലെ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സഹജമാണ് വീഴ്ചകൾ എന്നുള്ള ഒരു തിരിച്ചറിവ്, നമ്മൾ എല്ലാത്തിൻ്റെ അവസാന വാക്കല്ല എന്നുള്ളൊരു ബോധ്യം, ഇതൊക്കെ ഒരു മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും കൂടുതൽ ആഴത്തിലേക്ക് കടന്നു ചെല്ലാനും അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടറുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് പലപ്പോഴും മനുഷ്യനെ തടസ്സമായി നിൽക്കുന്നത്, അത് എല്ലാവർക്കും സാധ്യമല്ലേ എന്ന് വെച്ചാൽ അത് പലർക്കും സാധ്യമല്ലാതെ നിൽക്കുന്നത് ഈഗോ എന്ന് പറയുന്ന ഒരു എലമെൻ്റ്, ഒരു ഒരു ഇരുമ്പ് മറ അവനെ അതിൽ നിന്നൊക്കെ പിന്നിലേക്ക് അതിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർ ആ ഒരു മറയെ ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഭേദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത്. അതൊരു വലിയ ജീവിത സാക്ഷ്യം തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.
0: ശരിക്കും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കടപ്പെട്ടവനായിപ്പോയി. എന്നിട്ട് എനിക്ക് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇത്രയൊക്കെ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട്, അതായത് ഞാനിത് ഇങ്ങനത്തെ ഇതിനൊന്നും ഞാൻ അറിയിക്കുന്നവനല്ല എന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴും എനിക്കുണ്ട്. പല കാര്യങ്ങളും എനിക്കറിയാമായിരിക്കും ഇത്രയും വർഷം ഇതായതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം താങ്കളിപ്പോൾ പറഞ്ഞതേ, ഈ ഈഗോ പ്രോബ്ലം എന്നുള്ളത് അതെനിക്ക് ഇതുവരെ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഇന്ന് ഇത്രയും വർഷത്തെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല, ഈഗോ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതുപോലെ എൻ്റെ വൈഫിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ രണ്ടുപേരും

0: ഏകദേശം ഒരേ തരം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നവരാണ്. അപ്പോൾ ഈ ഞാനൊരു ബേസിക്കലി ഒരു എഗ്രികൾച്ചറൽ ഫാമിലിയിൽ നിന്ന് വന്നവനാണ്. നമുക്ക് ഈ ഒരു കാര്യത്തിലും ഒരു ഈഗോ പ്രോബ്ലം വരാനുള്ള തരത്തിലുള്ള ഒരു ചുറ്റുപാടോ ടോക്കുകളോ അല്ലെങ്കിൽ സംഭവങ്ങളോ അവിടെ ഉണ്ടാവാറില്ല. നമ്മൾക്ക് ഒരു ചെറിയ ഒരു ഫാമുണ്ട്, അതിൽ കിട്ടിയോ എന്നാലും അങ്ങനത്തെ ഈ അടക്കയോ തെങ്ങോ അല്ലെങ്കിൽ വാഴയോ കൊലയോ എന്തായാലും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലും അങ്ങനെ ഒരു ഒരു സൂപ്പർ ബ്രില്ല്യൻ്റ് ആയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് കരയുകയോ മാർക്ക് കിട്ടില്ല എന്ന് തോന്നിയോ വേറെ ആൾക്ക് മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു അസൂയപ്പെടുകയോ അങ്ങനെയൊന്നും ഒരു ഉണ്ടായിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏത് കാര്യത്തിനാണെങ്കിലും എന്നെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യും, അത് അറിയിച്ചത് കിട്ടിയാൽ മതിയെന്ന് അങ്ങനെ ചിന്തിക്കാറുള്ളൂ. ഒരു എനിക്ക് അത്ര കഴിവുണ്ട്, എനിക്ക് ഇത്ര കഴിവുണ്ട്, ഞാനത് ചെയ്യും, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും ഇതേവരെ തോന്നിയിട്ടില്ല. എനിക്ക് എനിക്ക് ഇതേ തരത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ തോന്നിയേയില്ല. ഒരു ഈഗോ പ്രോബ്ലം എനിക്ക് അങ്ങനെ തോന്നില്ല. ഇപ്പോൾ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഇങ്ങോട്ട് ഒരാൾ ചോദിച്ചതാണ്, നിങ്ങൾ എങ്ങോട്ട് പോണ്? ആകാശവാണി സ്റ്റേഷനിൽ അവിടെ പോകണം, അവിടെ ഒരു ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനുണ്ട്, എന്നിട്ട് അവിടുത്തെ അവിടെ നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടണം, അതിന് പോകുന്നു പറഞ്ഞു. അല്ല നിങ്ങൾ ഇങ്ങനെ എങ്ങനെ പോകും? അത് ഞാൻ പറഞ്ഞ ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി അങ്ങോട്ട് പോകും. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ടല്ലോ, അതിലൊരു ഡ്രൈവറെ വിളിച്ചിട്ട് പോയിക്കൂടെ? അല്ല ഡ്രൈവർ വിളിച്ച് അത്ര പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറയും. അതേ സമയത്ത് നമുക്ക് ഓട്ടോറിക്ഷ കയറിയാൽ നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തുമല്ലോ. അതുകൊണ്ട് പോകുന്നു. അതിൽ ഇപ്പോൾ കാറിൽ പോയ ആളാണെന്നോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയ ആളാണെന്നോ ആയിട്ട് ഈ ആകാശവാണി സ്റ്റുഡിയോൻ്റെ അകത്ത് ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലമേ എനിക്ക് തോന്നിയിട്ടില്ലേ. കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ ഒരു ഒരു അര കിലോമീറ്റർ മറ്റാണെങ്കിൽ ഞാൻ നടന്നേക്കും. വെയിലുണ്ടെങ്കിൽ വല്ല തണലത്ത് കൂടെ ഞാൻ നടക്കും. അത് എനിക്ക് ആര് കുറവ് തോന്നില്ല. ആരാണ് എന്നെ പറ്റി എന്നാലും ചിന്തിച്ചാലോ, ചിന്തിക്കണേ അവർ ചിന്തിച്ചോട്ടെ, അവർക്കൊക്കെ എന്നെ പറ്റി ഏത് തരത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ എന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. ഇത് ഇതൊക്കെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫീലിംഗാണ് ഞാൻ പറഞ്ഞത്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണോ അത് ആ ഇതൊക്കെ ഒരു വലിയ ഫാക്ടർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു വലിയ ഒരു നേത്ര ചികിത്സ വിദഗ്ധൻ പ്രൊഫസറുടെ മോനായിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ വേറെ വലിയ IAS ഓഫീസറുടെ മോനായിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ വലിയൊരു എഞ്ചിനീയറുടെ മോനായി, എനിക്ക് ഇങ്ങനത്തെ ഈ തരം ഫീലിങ്ങേ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. അതായത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പലപ്പോഴും പറയുമായിരുന്നു, എടാ പട്ടേ നീ പ്ലാവിൻ്റെ ഇലയിൽ കഞ്ഞി കുടിച്ച ആളാണോ അല്ലെ സ്വർണ്ണക്കറണ്ടിൽ കഞ്ഞി കുടിച്ചാനാണോ ചോദിക്കുമായിരുന്നു ഇടയ്ക്ക് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ പ്ലാവിൻ്റെ ഇലയിലോ കഞ്ഞി കുടിച്ചിട്ടില്ല, ഈ നിങ്ങൾ പറയുന്ന പോലെ സ്വർണ്ണ കറണ്ടിയിലും കഞ്ഞി കുടിച്ചിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കഞ്ഞി കുടിച്ചിട്ട് അതിന് കുറച്ച് ഉപ്പിട്ട് കലക്കി കുടിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ അത്ര എനിക്ക് ഉള്ളെന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, പറഞ്ഞ് ചിരിക്കുമായിരുന്നു.
1: അപ്പം ഇത്രയും ഒരു ലോങ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു ഒരു ഒരു വൈദ്യൻ ഒരു ചികിത്സ ചെയ്യുന്ന ഒരു ഒരു ഭിഷഗ്വരൻ എന്നുള്ള നിലയിലുള്ള ഡോക്ടറുടെ ലൈഫിനെ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മളെ കൊണ്ട്, കാരണം നമ്മുടെ ഫാക്കൽറ്റി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റിലീഫുകളാണ്. അപ്പോൾ അതൊക്കെ ഓൾ പുട്ടുകെതർ ഡോക്ടർ അതിനെക്കുറിച്ചൊക്കെ തിരിഞ്ഞ് അങ്ങനത്തെ ഒരു അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ഡോക്ടർ കരിയറിനെ കുറിച്ച് ഡോക്ടർ ആലോചിച്ചിട്ടുണ്ടോ? അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും അനേകർക്ക് ഉപകാരപ്പെടും വിധവുമാണല്ലോ ഡോക്ടർ ഡോക്ടറെ ജീവിതത്തെ വിനിയോഗിച്ചത്. അതിനെക്കുറിച്ച് ഡോക്ടർ എപ്പോഴെങ്കിലും ഒരു ആലോചിച്ച് നോക്കുമോ? അങ്ങനെയൊക്കെ റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടോ?
0: അല്ല തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഇപ്പോഴും പലവരും ഇങ്ങനെ പല സ്ഥലത്ത് കാണുമ്പോഴേ പറയണത് അവരെ കണ്ണ് ചികിത്സിച്ചിട്ട് ഞാൻ സുഖപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തിരുന്നു, അവർക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതല്ല. ഒരുപാട് പേര് പറയണത് നമ്മുടെ വലിയച്ഛൻ്റെ കണ്ണ് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിരുന്നു, മരിക്കുവോളെ അദ്ദേഹത്തിന് നല്ല കാഴ്ചയായിരുന്നു, എൻ്റെ വലിയച്ഛൻ്റെ കണ്ണിൽ തീരെ അസുഖമായിരുന്നു, അത് ഇന്ന് അസുഖമാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളതിനെ ചികിത്സിച്ച് മാറ്റിയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കണ്ണിന് എപ്പോഴും വെള്ളം ചാടുമായിരുന്നു, അപ്പോൾ വെള്ളം ചാടുന്ന ഇന്ന കാരണം കൊണ്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ണിന് മൂക്കയിലൊക്കെ ഉള്ള ഒരു ദ്വാരത്തെ വലുതാക്കി കൊടുക്കുന്ന ഓപ്പറേഷൻ താങ്കൾ ചെയ്തിരുന്നു, അത് നല്ല സക്സസ്ഫുള്ളായിരുന്നു. ചിലവർ വന്നിട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും ഈ പയ്യനെ എപ്പോഴും കണ്ണ് ചൊറിച്ചിലായിരുന്നു, നാലഞ്ച് സ്ഥലത്ത് പോയി ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് ചെയ്തു സുഖമായില്ല. ഇപ്പോൾ താങ്കളുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു 10 രൂപയുടെ മരുന്നോ 20 രൂപയുടെ മരുന്നോ ചെയ്തിട്ട് കംപ്ലീറ്റ് മാറി, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുപാട് കയറി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ആലപ്പുഴയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു വലിയമ്മയുടെ 2 കണ്ണിലും കാഴ്ചയില്ലായിരുന്നു. അവരുടെ ഫാമിലിയിലെ ഒക്കെ കുറേ പേരക്കുട്ടികളുണ്ടായിരുന്നു, പേരക്കുട്ടികൾക്ക് വരെ പേരക്കുട്ടികൾ, ഇവർക്ക് എത്ര 95 വയസ്സ് മറ്റേ ഉണ്ടായിരുന്നു. അവർ കാഴ്ച തീരെ ഇല്ലാതായിട്ട് 25 കൊല്ലം മറ്റേ ആയി എന്ന് പറഞ്ഞിട്ട് അവരെ പല പേരക്കുട്ടികളെ കണ്ടിട്ടില്ല, അവരെ കുട്ടികളെ കാണുന്നില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവരുടെ 2 കണ്ണിലും തിമിരമുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളെല്ലാവരെയും കാണും, ഇവരുടെ കണ്ണിൻ്റെ ബാക്കി പ്രവർത്തനമൊക്കെ ശരിയാണ്, അപ്പോൾ അവർക്ക് പേടിയാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പേടിയില്ലാതെ അവരെ പേടി മാറ്റിയിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് തരാം, നിങ്ങൾ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശുപത്രിയിൽ അവർ പറഞ്ഞ സമയത്ത് കൊണ്ടുവന്ന് അവരുടെ കണ്ണിൽ ഞാൻ ഇങ്ങനെ നല്ല വാചകങ്ങളൊക്കെ പറഞ്ഞിട്ട് കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് തരിപ്പിച്ചിട്ട് അവരുടെ കണ്ണിനെ കുറ്റിക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് തരിപ്പിച്ച് എന്നിട്ട് അവരുടെ കണ്ണിൽ തിമിരം ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തു. അന്നത്തെ ടെക്നിക്കൽ, ഇന്നത്തെ ടെക്നിക്കലല്ല, ഇത് എത്ര വർഷം മുമ്പ്, ഞാൻ ആലപ്പുഴ ഉണ്ടായിരുന്ന 77

തൊട്ട് 87 വരെയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 15 ദിവസമാകുമ്പോൾ തന്നെ അവർക്ക് തരക്കേടില്ലാത്ത കാഴ്ച കിട്ടും. പിന്നെ കട്ടിയായിട്ടുള്ളൊരു കണ്ണ ലെൻസ് വെച്ച് കൊടുത്ത് കണ്ണടയിൽ, അതിലവർക്ക് നല്ല കാഴ്ച കിട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, അമ്പലപ്പുഴ പാൽപ്പായസം ഒരു 5 ലിറ്റർ ഒരു വലിയ ഭരണിയിലാക്കിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന്. നിങ്ങൾ ഈ ചെയ്ത ഒരു കാര്യത്തിന് ഒരു ടാങ്ക് എന്ന് പറയാം, പാൽപ്പായസം കൊണ്ടുവന്നാലും നമുക്ക് അത് സംതൃപ്തി ആവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും ഒരു കടയിലോട്ട് പോയിട്ട് ഞാൻ വല്ല കടയിൽ ഓഫീസിലോട്ടോ മറ്റു പോയിട്ട് എന്നാൽ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നാണ് എൻ്ന പേര് ഡോക്ടർ കെ ആർ ഭട്ട് എന്നാണ്, ഞാൻ മെഡിക്കൽ കോളേജിൽ ഇട്ടത്. ഓ നിങ്ങളാണ് ഇതല്ലേ, നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്ത് തരേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ലതല്ലേ കേട്ടുള്ളൂ, നിങ്ങൾ പറഞ്ഞ് കേട്ടൊക്കെ തോന്നി എനിക്കിത് ഒരു ചെറിയ കാര്യം ചെയ്ത് തരാം, ഇപ്പോൾ ഉടനെ ചെയ്തു തരാം, നിങ്ങൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റിനകം കാര്യം ചെയ്തു തരാം. ഇതൊക്കെ ഞാൻ ചെയ്ത ഈ നല്ല നല്ല കാര്യങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന മറുപടികളും തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷവും ഇതൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും എനിക്കിത് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് എനിക്ക് ഹോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോഴും ആൾക്കാരായിട്ട് ഇടപെടുന്ന ആളാണ്, അല്ല ചുമ്മാ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ കഴിയുന്ന ആളാണ്.

0: മിനിറ്റിനകം കാര്യം ചെയ്തു തരാൻ. ഇതൊക്കെ ഞാൻ ചെയ്ത ഈ നല്ല നല്ല കാര്യങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന മറുപടികളും തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷവും ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും എനിക്കിത് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് എനിക്ക് ഹോപ്പുണ്ട്. എന്നു വെച്ചാൽ ഞാനിപ്പോഴും ആൾക്കാരായിട്ട് ഇടപെടുന്ന ആളാണ്, അല്ല ചുമ്മാ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ കഴിയുന്ന ആളല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റും ഡി എൻ ബി കോഴ്സിലെ അധ്യാപകനുമായ ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ടാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിലുണ്ടായിരുന്നത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ കേൾക്കാം. നിർവഹണ സഹായം നിമൽ എം എൻ.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
4: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്ങണ്ടി.
5: FM പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയത്തിലൂന്നി നടത്തിവരുന്ന നിരന്തരമായ ശ്രമങ്ങളിലൂടെ രാജ്യം ശക്തവും സ്വയം പര്യാപ്തവുമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിൽ ഒരു സംസ്കൃത ശ്ലോകം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധിക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര പോരാളിയുമായ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഉൽഗുലാൻ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ശംഖുമുഴക്കിയ മഹാനായിരുന്നു ബിർസ മുണ്ടയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ഡോക്ടർ രത്തൻ യു ഗേൽക്കർക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD വയോജന ക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി നൽകി. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഹാജിമാരുടെ ആദ്യ സംഘം വെള്ളിയാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിലെത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടത്തിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെയാണ്. ലഹരി മരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാനിൽ കോഴിക്കോട് സിറ്റി പോലീസ് ഒരാഴ്ചയ്ക്കിടെ 171 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 171 പേർ അറസ്റ്റിലായി. ഇടുക്കി ബോഡിമെട് എക്സ്ചേഞ്ച് ചെക്ക് പോസ്റ്റ് വഴി കഞ്ചാവ് നടത്തിയ കേസിൽ 3 പ്രതികൾക്ക് 3 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ. തൊടുപുഴ NDPS കോടതിയുടേതാണ് വിധി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 11 മണിക്ക്
6: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

103.6 റിയൽ എഫ് എമ്മിലിനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹോം എന്ന ചിത്രത്തിനു വേണ്ടി അരുൺ ആലാട്ട് വരികൾ എഴുതി രാഹുൽ സുബ്രഹ്മണ്യം സംഗീതം നൽകി കാർത്തിക് പാടിയത്.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കണ്ണങ്കണ്ടി മഴക്കാല മേള
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ഇനി കേൾക്കാം കടുവ എന്ന ചിത്രത്തിനു വേണ്ടി അതുൽ നറുകര പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, ജേക്സ് ബിജയുടെ സംഗീതം.

0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.

0: വാട്സപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതുച്ചേരി മന്ത്രിസഭയിൽ 3 മന്ത്രിമാരെ കൂടി നിയമിച്ചു. അഖിലേന്ത്യാ NR കോൺഗ്രസ് MLA പി രാജവേലു, VP ശിവകൊളുന്തു, BJP MLA GNS രാജശേഖരൻ എന്നിവരാണ് പുതിയ മന്ത്രിമാർ. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടുത്തയാഴ്ചയാണ്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ന് തുടക്കമാകും. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. June 13 വരെയാണ് ബ്രിക്സ് കാർഷിക സമ്മേളനം. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപ വർഷങ്ങളിൽ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 50+ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സജീവമായ വ്യാപാര കരാറുകളുണ്ട്. ഇത് വികസിത രാജ്യങ്ങളിലെ വലിയ വിപണികളിലേക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ പ്രവേശനം നേടാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സഹായകരമായി മാറിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്നു നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യമായ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. യമുനാ നദിയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായിരുന്നു. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് ഗവൺമെന്റുകളും വിവിധ മന്ത്രാലയങ്ങളും സംയോജിത കർമ്മ പദ്ധതി പ്രകാരം ശുദ്ധവും നിർമ്മലവുമായ യമുനാ നദിക്കായി ഏകോപനത്തോടെ ശ്രമങ്ങൾ നടത്തണമെന്ന് അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു. പാൽ മാലിന്യങ്ങൾ നദിയിലേക്ക് എത്തുന്നത് തടയാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും ദേശീയ ക്ഷീരവികസന ബോർഡും ധാരണാപത്രം ഒപ്പുവെക്കുമെന്നും അമിത്ഷാ അറിയിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകട സ്ഥലം കേന്ദ്രമന്ത്രിമാരായ HD കുമാരസ്വാമിയും രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതബാധിത കുടുംബങ്ങൾക്ക് സ്റ്റീൽ പ്ലാന്റ് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കാൻ അനുവാദം, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം തൊഴിൽ എന്നിവ നൽകുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കുമാര

കുമാരസ്വാമി പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഉരുക്ക് മന്ത്രാലയം പ്രത്യേക സമിതി രൂപീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡിന്റെ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖമറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ വിശാഖ് ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്തേക്ക് മറിഞ്ഞ് 8 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ കൽക്കരി ഖനന മേഖലകളിൽ വൻ പരിവർത്തനമുണ്ടായതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനം റെക്കോർഡ് നേട്ടമായ 1 ബില്യൺ ടണ്ണിൽ എത്തി നിൽക്കുകയാണെന്നും ഇതോടെ ലോകത്തിൽ ഏറ്റവും വലിയ 2-ാമത്തെ കൽക്കരി ഉൽപ്പാദകരായി രാജ്യം മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നിവ മോദി ഗവൺമെന്റ് ആരംഭിച്ചു. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഉൽഗുലാൻ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ശംഖു മുഴക്കിയ മഹാനായിരുന്നു ബിർസ മുണ്ടയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പരസ്പരം സൈനിക ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇസ്രായേലും ഇറാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ അല്പസമയത്തിനകം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റു ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കൂടാതെ ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യം വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയായുമാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യാസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായും നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്യം KCB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ബന്ധുനിയമന വിവാദത്തിൽ അകപ്പെട്ട UDF ഗവൺമെന്റ് പ്രവൃത്തിയിൽ LDF ഗവൺമെന്റിനെ പോലെ തന്നെയാണെന്ന് തെളിയിച്ചതായി BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റിയുടെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൻ മഹാഅഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ബന്ധുനിയമനവും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്ന് പ്രസംഗിക്കുന്ന LDFും UDFും അധികാരത്തിലെത്തുമ്പോൾ ഒരേപോലെയാണെന്നും VK സജീവൻ ആരോപിച്ചു.
വയനാട് ബത്തേരിയിലെ സ്കൂളിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല് സ്ഥിരീകരിച്ചു. 4.5-വയസ്സുകാരനും 5-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 339 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഇവരിൽ

41 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 38 പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ആരുടെയും നില ഗുരുതരമല്ല. സ്ഥിതി അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ DR മേഘശ്രീ രാവിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് മന്ത്രി കെ മുരളീധരൻ ജില്ലയിൽ സന്ദർശനം നടത്തും. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. രണ്ട് വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഇനി സ്വപ്നസുന്ദരി എന്ന ചിത്രത്തിൽ നജീം അർഷാദും ശോഭ ശിവാനിയും പാടിയൊരു ഗാനം കേൾക്കാം. സുഭാഷ് ചേർത്തലയുടെ വരികൾക്ക് അജിത് സുകുമാറിൻ്റെ സംഗീതം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
3: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 135 രൂപ വർദ്ധിച്ച് 14,040 രൂപ. പവന് 112,320 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ്,
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: പ്രിയ ഗീതം.
7: വൺ 103.6 റിയൽ എഫ് എമ്മിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി പ്രിയഗീതമാണ് ഇനി 11 മണി വരെ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാനായി ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495-236-6176. 236-6176. മറ്റൊരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447-44-4800. പ്രിയഗീതത്തിൽ അനാർക്കലി എന്ന ചിത്രത്തിൽ കാർത്തിക്, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഒരു ഗാനം കേട്ടുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങിക്കോളൂ.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
1: പ്രിയ ഗീതം.
2: പ്രിയത്തിലൂടെ തൻ്റെ പ്രിയപ്പെട്ട ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഒളവണ്ണ നിന്നും രവീന്ദ്രൻ. ശിക്കാരി ശംഭു എന്ന ചിത്രത്തിൽ ഹരിശരൺ, രോഷ്നി സുരേഷ് എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ശ്രീജിത്ത് ഇടവണ്ണയുടെ സംഗീതം.

0: हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: प्रिय गीतम,
2: പ്രകൃതിയിലെ അടുത്ത ഗാനം അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ഉഷ തളിക്കോട്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: പ്രിയ ഗീതം.
1: പ്രിയത്തിൽ അടുത്ത ഗാനം ദില്ലി കാ തക് എന്ന ചിത്രത്തിൽ കിഷോർ കുമാറും ആശാ ഭോസ്ലെയും പാടിയത്. ശൈലേന്ദ്രയുടെ വരികൾക്ക് രവിയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു അഹമ്മദ് കുട്ടി കണ്ണിപ്പറമ്പ്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: പ്രിയ ഗീതം.
6: പ്രിയഗീതത്തിൽ അടുത്ത ഗാനം ദിലീപ് കുമാർ മടവൂറിന്റെ ഇഷ്ടഗാനമാണ് മിഴി രണ്ടിലും എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: അല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
4: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: പ്രിയ ഗീതം.
6: ചിരഞ്ജീവി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഒരു ഗാനമാണ് പ്രിയഗീതത്തിലെടുത്തത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രാജ്കുട്ടിയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ബീന ചെലവൂർ.

FM പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും എന്നാൽ ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ടു വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷിഗെല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് സന്ദർശനം നടത്തും. സ്ഥിതി അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു. സിഎംആർഎൽ എക്സാലോജിക് മാസപ്പടിക്കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിന് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. ഇന്ന് രാത്രി 11 മുതൽ നാളെ രാവിലെ 6 വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആളപായമില്ല. കണ്ണൂരിൽ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു. ആളപായമില്ല. സ്വർണവില പവന് 1080 രൂപ വർദ്ധിച്ച് 1,12,320 14,040 രൂപയാണ് ഗ്രാമിന്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തുടങ്ങാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. ആദ്യ ഗാനം അമൃതം എന്ന ചിത്രത്തിൽ നിന്ന് എം ജി ശ്രീകുമാർ പാടിയത്, കൈതപ്രത്തിൻ്റെ രചന എം ജയചന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു പാലങ്ങാട് നിന്നും സുരേന്ദ്രൻ.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
2: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. ആർബിജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഉത്തം സിംഗിന്റെ സംഗീതം, പാടിയത് യേശുദാസ്. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത് പനംചിറയിൽ നിന്നും ജസീന

0: ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ക്രസൻ ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ.

0: കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ 2 സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UI UX, വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. ഈ മാസം 15 www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 9946823812 അല്ലെങ്കിൽ 9846512211 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മകൾ ജോസ്മിയയ്ക്ക് വേണ്ടി അമ്മ സ്മിത ജോജോ ആണ് ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം അടുത്ത മാസം ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലാണ് സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.

0: Dima Sanyal, har pal chandan ka ehsaas.
1: Your choice. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ഓയിൻ വി കുറുപ്പിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത് ചാലപ്പുറത്തു നിന്നും രാജീവ് സന്തോഷ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി ചാർലി 777 എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഹരിചരൺ പാടിയത്, നോബിൻ പോളിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു അക്ഷയ എടക്കാട്.

0: ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോഴിക്കോട് നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സ് കവിയാത്ത 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ 0495-230-1772, മറ്റൊരു നമ്പർ 859-060-5275.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: വൺ 103.6 റിയൽ എഫ്എമ്മിൽ യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഗാനം. അനൂപ് മേനോൻ വരികളെഴുതി രതീഷ് വേഗ സംഗീതം നൽകി ഉണ്ണി മേനോൻ പാടിയത്. ഈ ഗാനം ആവശ്യപ്പെടുന്നു എടവണ്ണയിൽ നിന്നും ഉണ്ണി.

0: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫ് ഉള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ. മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സ്ഥാപനം വഴിയും അല്ലെങ്കിൽ www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴിയും ലഭിക്കും. അപേക്ഷകൾ June 15 വൈകിട്ട് 5 PM മങ്കടയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫീസിൽ ലഭിക്കും. SC ST OEC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെയുള്ള പഠനം സൗജന്യമാണ്. E-Grant സ്കോളർഷിപ്പ് വഴി മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CT Arcade, മഞ്ചേരി റോഡ്, മങ്കട ടൗൺ എന്ന വിലാസത്തിൽ ലഭിക്കും. ഫോൺ 0493

0: 1 2 9 5 7 3 3. മറ്റോ നമ്പർ 9 5 3 9 3 6 7 2 8 5.
1: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ഷോപ്പിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പവിത്രം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു പാലാഴിയിൽ നിന്നും ഷോജിൻസ്, ദേവാങ്, ശിവത് എന്നിവർ.

0: കാനഡയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യുവ ചോയ്സിൽ ഇനി കേൾക്കാം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു അഞ്ജു ഷാജി, അപ്പുക്കുട്ടൻ, പുഷ്പ, ശ്രീലക്ഷ്മി, ശ്രീഹരി എന്നിവർ കണ്ണാടിപ്പൊയിൽ നിന്നും.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ ഇനി കേൾക്കാം മണിചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഗാനം. ബിച്ചു തിരുമല രചിച്ച്, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയത്, പാടിയത് ചിത്ര. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു മലപ്പുറം തിരൂരിൽ നിന്നും ധീരവ്, വിനായക്, ദേവിക എന്നിവർ.

0: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ കേൾക്കാം. രാമനാട്ടുകരയിൽ നിന്നും ആയിഷ സമീഹ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം നാടുവാഴികൾ, ശ്യാമിന്റെ സംഗീതം, ദിനേശ് ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്, ഗാനരചന ഷിബു ചക്രവർത്തി.

0: യുവർ ചോയ്സ് ഇനി കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. തെക്കൻ ഫിലിപ്പൈൻസിൽ ഭൂകമ്പത്തിൽ മരണസംഖ്യ 37 ഉയർന്നു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്നലെയായിരുന്നു. 500-ലധികം പേർക്ക് പരിക്കേറ്റു. വയനാട് ചീരാലിൽ വീണ്ടും കടുവ ആക്രമണം. പുളിഞ്ചാൽ കല്ലിങ്കരയിലാണ് കടുവ പശുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ് ജേതാക്കളായി. KUWJ സ്റ്റേറ്റ് ടീമിനെയാണ് കണ്ണൂർ കീഴടക്കിയത്. FM പ്രധാന വാർത്തകൾ, ഇനി ഒരു മണിക്ക്.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: ശിവശക്തി സംഗമതീരം.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇളയനില സമർപ്പിക്കുന്നത്
6: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഭക്ഷ്യസുരക്ഷ, കാർഷിക നവീകരണം, കാലാവസ്ഥാ സൗഹൃദ കൃഷി, കാർഷിക വ്യാപാരം, ചെറുകിട കർഷകരെ ശാക്തീകരിക്കൽ എന്നീ വിഷയത്തിൽ വിവിധ സെഷനുകൾ നടത്തും. വെള്ളിയാഴ്ച മന്ത്രിമാരുടെ പ്രത്യേക സംവാദ പരിപാടിയും ഉണ്ട്. ചെറുകിട കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും സംവാദം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സമാപന ദിവസമായ June 13 ബ്രിക്സ് രാജ്യങ്ങളുടെ മന്ത്രിതല യോഗവും ചേരും. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണിത്. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും പ്രാഥമിക ശക്തികൾ ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ശക്തിപ്പെടുത്തിയാലേ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂവെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കും. മന്ത്രി T. സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 433 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയതായാണ് റിപ്പോർട്ട്. ഇതിൽ 63 പേർ കുട്ടികളാണ്. രോഗവ്യാപനം തടയാൻ സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താനും യോഗം നിർദ്ദേശിച്ചു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗങ്ങൾ ചേരും. പ്രദേശത്ത് കിണറുകൾ സ്പെഷ്യൽ ഡ്രൈവിലൂടെ പൂർണ്ണമായി ക്ലോറിനേഷൻ നടത്തും. മുൻകരുതലിന്റെ ഭാഗമായി സമീപ പഞ്ചായത്തുകളിലും പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ വീടുകളിലെ മറ്റു കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വൈകിട്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ വീണ്ടും യോഗം ചേരും. മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് വയനാട് സന്ദർശിക്കുന്നുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്ന് നിർദ്ദേശിച്ച ചെന്നിത്തല, ഓപ്പറേഷൻ തൂഫാൻ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ HD കുമാരസ്വാമിയും റാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. വെള്ളിയാഴ്ച കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനവും നിർത്തിവെക്കും. എന്നാൽ പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി ഇവർക്ക് മീൻ പിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർ കർശന നിയമ നടപടി നേരിടേണ്ടി വരും. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു. നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആളപായമില്ല. മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുന്നു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺ ഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കലക്ടറായിരുന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ടൗൺ ഹാളിന് രത്നവേലു ചെട്ടിയാരുടെ പേരിടണമെന്ന നഗരസഭാ കൌൺസിലിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ച് കേസ്മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. 1876 ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രത്നവേലു ചെട്ടിയാർ സേലം, ചെങ്കൽപ്പേട്ട്, ആർക്കോട്ട് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം 1879 മലബാറിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് രത്നവേലു ചെട്ടിയാർ ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്.
0: കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ നടക്കും. സ്വർണവില ഉയർന്നു. പവന് 1080 രൂപ വർദ്ധിച്ച് 112,320 14,040 രൂപയാണ് ഗ്രാമിന്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് ജേതാക്കളായി. KUW ജസ്റ്റിയ ടീമിനെയാണ് കണ്ണൂർ കീഴടക്കിയത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് 3rd സ്ഥാനക്കാരായി. TO മോഹനൻ MLA ട്രോഫി സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50. The Real FM.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. അന്യായമായ പരോളുകൾ നൽകുന്നത് പരിശോധിക്കുമെന്നും ന്യായമായ പരോളുകൾ അനുവദിക്കുന്നത് തുടരുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. ജയിൽ വകുപ്പ് ഉന്നതോദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കും. മന്ത്രി ടി സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗം ചേരാനും സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം

ശക്തമാക്കും. മന്ത്രി ടി സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗം ചേരാനും സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താനും തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വൈകിട്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ഇന്ന് വീണ്ടും യോഗം ചേരും. പ്രാഥമിക ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ശക്തിപ്പെടുത്തിയാലേ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ തോട്ടുമുക്കം കിഴക്കേപ്പറമ്പിൽ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. സ്വർണവില പവന് 1080 രൂപ വർദ്ധിച്ച് 1,12,320 ൽ എത്തി. 14,040 രൂപയാണ് ഗ്രാമിന്. ഇഡി സമൻസിന്റെ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് വീണാ വിജയനാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ. കെഎസ്ആർടിസിയിലെ സൌജന്യ യാത്ര ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ശൈലജ കണ്ണൂരിൽ പറഞ്ഞു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ. ഇന്നലെ ഇളനീരാട്ടത്തിന് നിരവധി പേരാണ് സാക്ഷിയായത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾ ആവശ്യപ്പെടാം, നമുക്ക് വാട്സാപ്പിലൊരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിക്കുന്ന രീതിയാണ് പരിപാടിയിൽ എന്നറിയാമല്ലോ. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400024440. പലയിടത്തും വൈദ്യുതി നിലച്ചതുകൊണ്ട് പരിപാടി കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ള മെസ്സേജുകൾ ചിലരൊക്കെ അയച്ചിട്ടുണ്ട്. വൈകാതെ അത് പുനഃസ്ഥാപിക്കട്ടെ എന്നാണ് പറയുന്നത്, കാരണം അത്രമേൽ മഴയുള്ളൊരു കാലാവസ്ഥയായതുകൊണ്ട്. എന്തായാലും പരിപാടി കേൾക്കാൻ പലപ്പോഴും നമ്മുടെ ന്യൂസ് ഓൺ എയർ ആപ്പ് ഉപയോഗിക്കുന്നു എന്ന ഒരു ആശ്വാസ വാർത്ത കൂടി ചിലരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ സജീവമായി നിങ്ങളൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകമായാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നത്. വാട്സപ്പ് നമ്പർ 9400224440. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഫാൻറ്റം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തോടെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം ദേവ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഇത് കൊയിലാണ്ടി എന്ന് സാവിത്രി.
0: എന്താണ് സാവിത്രി ചേച്ചി വിശേഷങ്ങൾ? കൊയിലാണ്ടി ഏത് ഭാഗത്ത?
1: കൊയിലാണ്ടി ടൗണിൽ തന്നെയാണ്.
0: ടൗണിൽ തന്നെയാണ്. ഹൈവേ വന്നപ്പോൾ കൊയിലാണ്ടിയിലെ തിരക്ക് കുറഞ്ഞോ?
1: എവിടാ,
0: ഇല്ല, എല്ലാ ആൾക്കാരും കൊയിലാണ്ടി കൂടെ പോവാത്തവരും കൊയിലാണ്ടിയിലേക്ക് വന്നപ്പോൾ. സാവിത്രി ചേച്ചി വണ്ട് റോഡ് മുറിച്ച് കിടക്കാൻ 30 സെക്കൻഡ് എടുത്തിരുന്നപ്പോൾ 3 മിനിറ്റ് എടുക്കേണ്ട അവസ്ഥയിലായി. ഇങ്ങനത്തെ റോഡുകളൊക്കെ, ഇതൊക്കെ സംഗതി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഹൈവേകളൊക്കെ വലിയ വികസനം കൂടുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നം, പ്രാദേശികമായി അത് വല്ലാതെ ശ്വാസം മുട്ടിക്കും അല്ലേ? ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ
1: ആകാശവാണിയിൽ എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ കേൾക്കാറുണ്ട്.
0: അതെയോ? ഓഹോ, ഓക്കെ, വളരെ സന്തോഷം. എന്താണ് വേറെ, അവിടെ വീട്ടിൽ തന്നെയാണോ?
1: ആ, വീട്ടിൽ തന്നെയാണ്, ഞാനും ഹസ്ബൻഡും.
0: എന്താ മൂപ്പര് എന്ത് പറയുന്നു?
1: ആ, ഇവിടെ ഉണ്ട്. ഒന്ന് ഒരു മിനിറ്റ് കൊടുക്കട്ടെ.
0: ഓ, പിന്നെ എന്താ.
2: ഹലോ.
0: ആ ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: നമസ്കാരം.
0: എന്താ പേര്?
2: എന്റെ പേര് ഹരിദാസൻ എന്നാണ്. ഹരിദാസൻ.
0: ഇപ്പോ രണ്ടുപേരും ഉള്ളു എന്ന് പറഞ്ഞു.
2: ആ അതെ അതെ, മക്കളെല്ലാം സെപ്പറേറ്റ് ആയിട്ട്
0: ഓരോ വഴിക്കാണ്. നാട്ടിലുണ്ടോ?
2: ഓ,
0: നാട്ടിൽ തന്നെ ഉണ്ടോ?
2: നാട്ടിൽ ഒരാള് പുറത്താണ്.
0: ആ ആ
2: ആ, ഒരാള്
0: സിംഗപ്പൂരാണുള്ളത്. അപ്പോ ഇപ്പൊ അതും ഇല്ലാത്ത കാലമാണ് അല്ലെ? നമ്മളിപ്പോ കാലത്തെ ഒന്നിനെയും നമ്മള് വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അങ്ങനെ ലോകം വലുതാവുന്നു,
2: നടന്നു പോകുന്നു.
0: എല്ലാരും ജോലി ഉണ്ടായിരുന്നോ?
2: ഓ, ജോലി ഉണ്ടായിരുന്നു. സർവീസ് കഴിഞ്ഞിട്ട് പറയായി.
0: അതെയോ? ഇവിടെ നാട്ടിലായിരുന്നോ അതോ പുറത്ത് എവിടെയെങ്കിലായിരുന്നോ?
2: അല്ല, നാട്ടിൽ തന്നെയായിരുന്നു. പല ഭാഗത്തായിട്ട്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്.
0: അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നിപ്പോ ഒരു മഴയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ്.
2: അതെ അതെ, നല്ല ശക്തമായ മഴയാണ്.
0: എല്ലായിടത്തും ഉണ്ട്, റെഡ് അലർട്ടാണ്. കുട്ടികൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്.
2: ഓ, അതെ അതെ.
0: നമുക്ക് എന്നാ പാട്ട് കേൾക്കാം. പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശു എന്നുള്ള പാട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ അതെ,
2: ശരി,
0: കേൾപ്പിക്കാം കേട്ടോ.
2: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: The Real FM 103.6.
5: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, തത്സമയ പരിപാടിയിൽ പങ്കെടുക്കാം. വാട്സപ്പിൽ ഒരു ഹൈ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്പർ ഇതാണ്, 9400024240. 9400

0: 2244400. ഈ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി, നമുക്ക് തിരിച്ചു വിളിക്കാം. ഹലോ, നമസ്കാരം. ഹലോ, ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
1: ഹലോ,
0: ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ആ ഹലോ കേൾക്കുന്നുണ്ട്, പറയൂ.
1: ഹലോ, ശ്രീകാന്ത് വടകര.
0: ആ ശ്രീകാന്തേ പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ശ്രീകാന്തിന് കേൾക്കുന്നില്ലേ?
1: ക്ലിയർ ആവുന്നില്ല.
0: ആ കുഴപ്പമില്ല, പറയൂ.
1: കണ്ടാലുള്ള ചെമ്പുള്ളിക്കാട് എന്നുള്ളൊരു പാട്ട്.
0: ആ അത് ഏത് സിനിമയിലെയാ? ഏത്? ആ നേരത്തെ കേട്ടിരുന്നല്ലോ. വേറെ ശ്രീകാന്തിന്റെ അത് ഏത് സിനിമയിലെ, ഏത് സിനിമയിലെ പാട്ടാ ശ്രീകാന്തിന് അറിയോ?
1: സിനിമ ഏതാന്നറിയില്ല.
0: വേറൊരു പാട്ടും കൂടെ പറ നമുക്ക് പെട്ടെന്ന്. ചെമ്പുൾ, ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചെമ്പുള്ളിക്കാളകളെയൊന്നും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ എളുപ്പമല്ല. വേറൊരു പാട്ട് കൂടി പറയൂ, വേറൊരു പാട്ട് പറയൂ ശ്രീകാന്തും കൂടെ പറഞ്ഞാ. നന്ദനത്തിലെ പാട്ടായിക്കോട്ടെ. ആ ശ്രീകാന്തിന്റെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി കൊടുക്ക കേട്ടോ പാട്ട്. ഓക്കെ, ഏതാ പാട്ട് വേണ്ടേ നന്ദനത്തില്? കാർമുകിലാ വേണ്ടേ? ആ എന്നാ കൊടുക്കാം. ഓക്കെ, കാർമുകിൽ കൊടുക്കാം. ശരി, ഓക്കെ, താങ്ക് യു.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഹലോ, ആ ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നില്ലേ?
4: ഹലോ,
0: ആ കേൾക്കുന്നില്ലേ? അല്ല, ഹോൾഡ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ നേരെ ലൈവിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ
4: ഹലോ,
0: ആ ഞാൻ എന്താ, താങ്കൾ, ഞാൻ കേൾക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ട്?
4: കേൾക്കുന്നുണ്ട്.
0: ആ ഓ, കേൾക്കുന്നുണ്ട്. ഇതാരാണെന്ന് പരിചയപ്പെടുത്താമോ? നമ്മള് ഫോണിൽ കേൾക്കുന്നില്ല, ഫോണിൽ കേൾക്കുന്നില്ലേ? ഹലോ,
4: ഇതിലൊന്നും വരുന്നില്ല.
0: ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗാനോത്സവം തത്സമയ പരിപാടിയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, നമസ്കാരം. പാട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. പങ്കെടുക്കാൻ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ധാരാളം പേർ വാട്സപ്പിൽ ഹായ് ഇട്ട് കാത്തു നിൽക്കുന്നുണ്ട്. പലരെയും തിരിച്ചു വിളിക്കാൻ കഴിയുന്നില്ല. സാദിഖ് അലി ദുബായിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവിടെ ആകാശവാണിയുടെ ഒരു വലിയ ഫാനാണ്. ചെറുപ്പം മുതൽക്കേ കേൾക്കുന്നു ആകാശവാണി. ആകാശവാണി എന്ന് കേട്ടപ്പോഴേ എൻ്റെ ഉപ്പാനെ ഓർമ്മ വന്നു എന്നൊക്കെയുള്ള ഗൃഹാതുരമായ ചില കുറിപ്പുകളൊക്കെ അദ്ദേഹം അയച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും തിരിച്ചു വിളിക്കാൻ കഴിയുന്നില്ല. ദുബായിലേക്ക് പ്രത്യേകിച്ച് തിരിച്ചു വിളിക്കാൻ എന്തായാലും കഴിയില്ല. നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ. കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. 9400024440. ഇതാണ് നമ്പർ. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, ഇതാരാണ്?
1: ഇത് ഷാജി.
0: ആ ഷാജി, എവിടുന്നാണ്?
1: ഞാന് മറ്റേ പാലത്ത്.
0: പാലത്താണ് താമസം. ഓക്കെ, എന്താണ് ഷാജി ചേട്ടാ വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം.
0: ആ, ഇന്ന് ജോലിക്ക് പോയില്ലേ?
1: ഒന്നും വർക്കുണ്ട്.
0: ആണോ? ആ ഷാജി, എന്ത് വർക്ക്? എന്താണ് ഷാജിയുടെ ഏരിയ?

0: വണ്ടിന്റെ പാച്ച് വർക്ക്.
1: ആ പാച്ച് വർക്കിംഗ് അല്ലേ?
0: പാലത്ത് വർക്ക്ഷോപ്പിലാണ് അവിടെ. അനീഷിന്റെ വർക്ക്ഷോപ്പിന്റെ പെയിന്റിംഗില്.
1: ആ ശരി.
0: അവിടെയാണ് ഇപ്പൊ രണ്ടു മാസമായിട്ട് വർക്ക് ചെയ്യുന്നത്.
1: അതല്ലേ, ഈ ഡെന്റിംഗ് വർക്കൊക്കെ ഇപ്പൊ പഴയ പോലെയൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ വരുമ്പോ വരും അല്ലേ. അതെ അതെ, വലിയ പബ്ലിക് ട്രാൻസ്പോർട്ടിലും വലിയ വാഹനങ്ങൾക്കൊക്കെ ഇത് ആവശ്യമാണല്ലോ അല്ലേ. മുമ്പ് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന അംബാസഡർ ഫിയറ്റ് വണ്ടികൾക്കൊക്കെ ഒരു നന്നാല് കൊല്ലം കൂടുമ്പോ എന്തായാലും ഒരു പെയിന്റിംഗ് ആൻഡ് പാച്ച് വർക്ക് നിർബന്ധമായിരുന്നു അല്ലേ. പുതിയ വണ്ടികൾക്കൊക്കെ അത്തരത്തിൽ വർക്കിന്റെ സാധ്യത കുറഞ്ഞിരിക്കുന്നു അല്ലേ. വേറെന്താ വിശേഷം? ആകാശവാണിയുമായി സ്നേഹബന്ധം, ഹൃദയബന്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെയോ, അവിടെയാണ് താമസം? അതെ, മുമ്പ് ഇവിടെ ടൗണിലായിരുന്നു അല്ലേ. അപ്പൊ കുറച്ചും കൂടി നാടൻ പ്രദേശത്തേക്ക് മാറി. കുമാരസ്വാമി, കുമാരസ്വാമിയുടെ നാടൻ പ്രദേശം ഒന്നും അല്ല, വലിയ ടൗൺ ആണ് നമുക്കറിയാം അല്ലേ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു നാടൻ പ്രദേശം എന്നൊരു പ്രദേശം ഒന്നുമില്ല. ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാം അല്ലേ. കുറച്ചും കൂടി വയലൊക്കെ ഇപ്പോഴും വയലുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കുമാരസ്വാമി അല്ലേ. നമ്മുടെ ധർമ്മണ്ട റൂട്ട് ആ ഭാഗങ്ങളൊക്കെ കൂടുതൽ ബാലത്ത് ഭാഗങ്ങളൊക്കെ. അതെ, എന്തായാലും ഷാജിക്ക് കുറച്ചു നേരം പരിപാടിയിൽ പങ്കെടുത്ത് രണ്ട് വാക്ക് പറയാനുള്ളൊരു അവസരമായി. ഞങ്ങൾക്ക് ഷാജിയെ പരിചയപ്പെടാനുള്ളൊരു ഒരു ചാൻസും ആയി. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഷാജി ആവശ്യപ്പെട്ടത് തൂവാനത്തുമ്പികളിലെ ഒന്നാരാഗം പാടി, വേണുഗോപാലും ചിത്രയും പാടിയ ഗാനമാണ് അല്ലേ. ശ്രീകുമാരൻ തമ്പിയുടെ രചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം. നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ടോ? വർക്ക് സൈറ്റിലുണ്ടോ? എല്ലാരും ഉണ്ട്.
0: ബിജു,
1: ആ
0: സുബിൻ,
1: ആ
0: മുതലാളി.
1: അതെ, അപ്പൊ മുതലാളിയുടെ അഭാവത്തിൽ നമ്മുടെ പണിയൊട്ടും ക്ഷീണിപ്പിക്കുന്നില്ല. പണി മുതലാളിക്കല്ലേ അല്ലേ, പണി നമുക്കും. എന്തായാലും മുപ്പര് ഞാൻ സുഖമായിട്ട് വരട്ടെ. അപ്പൊ മുപ്പര് എന്തായാലും വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും ഈ വിശേഷങ്ങളൊക്കെ. പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ.

0: ഗാനോത്സവം. ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ.
0: ആ നമസ്കാരം, ഇതാരാണ്? ഇതാരാ സംസാരിക്കുന്നേ? ഹലോ
1: ഹലോ,
0: ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറയൂ. ഇതാരാ? ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ?
1: ഇല്ല, കേൾക്കുന്നില്ല.
0: ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. ആ അല്ല, നമ്മുടെ ഫോണിലല്ലേ, റേഡിയോയിലല്ലല്ലോ കേൾക്കുന്നേ. ഫോണിലല്ലേ,
1: ഹലോ,
0: ഫോണിലല്ലേ സംസാരിക്കുന്നേ. ഹലോ, ഹലോ, ലൈൻ കട്ടായി പോയി തോന്നുന്നു. നേരത്തെ വിളിച്ച ലൈൻ നമുക്ക് ഒരു പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചിരുന്നു. വാട്സപ്പിലെ നമ്പറിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുകയല്ല, നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണെന്ന് അറിയാം. ചിലരെ ഇതുപോലെ നമ്മൾ വിളിച്ച് ലൈനിൽ തെറുവാക്കി നിർത്തുമ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു ചെറിയ പ്രായോഗിക പ്രശ്നം തോന്നുന്നുണ്ട്. അത് ടെക്നിക്കൽ ഇഷ്യൂ അല്ല, അവർ കേൾക്കുന്നതിലുള്ള എന്തോ ഒരു അഭാഗമാണ്. ഹലോ,
2: ഹലോ,
0: ആ നമസ്കാരം, ഇതാരാണ്?
2: ഹലോ,
0: കേൾക്കുന്നുണ്ട്, ഇതാരാണ്?
2: സുമതി മേപ്പയായിരുന്നു.
0: എന്താണ് സുമതി ചേച്ചി, മേപ്പയ്യൂർ ഭാഗത്തൊക്കെ വിശേഷം?
2: ഹലോ,
0: ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
2: ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല.
0: ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല?
2: കേൾക്കുന്നില്ലല്ലോ.
0: ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഫോണിലേക്കൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, എന്നാ സുമതി ചേച്ചിയുടെ പാട്ട് പറയൂ.
2: കളിയാട്ടത്തിലെ പിന്നെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്.
0: അതിപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പാട്ട് പറയൂന്ന് പറഞ്ഞത് എങ്ങനെ കേട്ടു? അപ്പൊ കേൾക്കാത്ത അല്ല പ്രശ്നം. ഓക്കെ, പോട്ടെ, നമുക്ക് അത് കൊടുക്കാം. എന്താ വേറെന്താ വിശേഷം?
2: നല്ല മഴയാണ്.
0: ആ പിന്നെ മഴ ഒരു വിശേഷം തന്നെയാണ് അല്ലേ? അതിലും വലിയൊരു വിശേഷം വേറെ ഉണ്ടോ? മറ്റൊരു വിശേഷം ഉണ്ടോ? അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ വെള്ളത്തിലായി അല്ലേ? ഓ പറഞ്ഞോളൂ.
2: മക്കള് എമിൽ, ടോച്ചു, അൻവിയ, ജാൻവി, ആശ്ലിയ, മെറിൻ, അതുൽ, കൃഷ്ണ, കൃഷ്ണേന്ദു, പൂർണേന്ദു, നിരഞ്ജന.
0: ഓ, എല്ലാം നല്ല വെറൈറ്റി നെയിംസ് ആണല്ലോ. ഇത്രയും പേരൊക്കെ വീട്ടിലുണ്ടോ?
2: ഇവർ വീട്ടിലില്ല.
0: പേരക്കുട്ടികളാണോ?
2: എന്റെ മക്കളും മോള മക്കള്.
0: ഓ പേരക്കുട്ടികളാ. ആ ശരി. ഓ, അപ്പൊ ഇവരെല്ലാരും വീട്ടിൽ വന്നാൽ ഒരു വൻ മേള ആയിരിക്കുമല്ലോ. വിഷുവിന് ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? അപ്പൊ പിന്നെ പറയണ്ട, രണ്ടു മാസത്തെ ഒരു ആഘോഷത്തിന്റെ തിമർപ്പ് വളരെ വലുതായിരുന്നു അല്ലേ? ഇനിയിപ്പന്ന് വരും. ആ അതിനുശേഷം പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അതിനുശേഷം പാട്ടുകൾ കുറെ റേഡിയോയിൽ കൂടെ ഒഴുകിപ്പോയി. അപ്പൊ നമ്മളിന്ന് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, എന്തായാലും ചേച്ചി പറഞ്ഞ പാട്ട് കൊടുക്കാം കേട്ടോ.

കളിയാട്ടത്തിലെ വണ്ണാത്തിപ്പുഴയല്ലേ, രജനിയും സംഗീതവും കൈതപ്രം അല്ലേ. അപ്പോൾ നമ്മുടെ പേരക്കുട്ടികളും കുട്ടികളുടെ മക്കളോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ,
0: ആ, ഇതാരാണ്?
1: ഞാൻ മധു, കൂലാടി കാവുംവട്ടം.
0: കാവുംവട്ടം മധു. എന്താണ് മധുവേട്ട വിശേഷങ്ങൾ?
1: എന്ത് ഇങ്ങനെ പോകുന്നു?
0: അങ്ങനെ പോയാൽ മതിയോ? നമുക്ക് ഊണൊക്കെ കഴിക്കണ്ടേ?
1: ഊണ് കഴിച്ചോണ്ടിരിക്കാണ്.
0: അതെ, പക്ഷേ അതിനിടയിൽ നിർത്താൻ പാടുണ്ടോ?
1: എങ്ങനെ?
0: അല്ല, ഊണ് കഴിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ നിർത്താൻ പാടുണ്ടോ? ഇല്ലല്ലോ.
1: ഇല്ല, നിർത്തുന്നൊന്നുമില്ല, കഴിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കാങ്ങളോ.
0: അതെ അതെ അതെ, ഒരു ഭാഗത്ത് കൂടെ ഊണ് കഴിക്കുന്നു, ഒരു ഭാഗത്ത് കൂടെ ഫോണിൻ പരിപാടി നടക്കുന്നു. ഞാനിപ്പോ ഈ പരിപാടി നോക്കാം നല്ല. എന്നാ വെച്ചാലേ, ഈ 1 മണി മുതൽ 2 മണി വരെ ഇവിടെ ഒരു ഭാഗത്തിരുന്ന് കഴിച്ചോണ്ടും നിങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് ഇപ്പൊ ഐഡിയ കിട്ടി. അതെ, അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞ് നിൽക്കുമ്പോഴാണല്ലോ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുക. ശരി, ആ, അപ്പൊ അങ്ങനെ ഉഷാറായിരിക്കുന്നു അല്ലേ? ഇന്ന് മഴയായിട്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ല. ഇവിടെ ഈ ഭാഗത്ത് ഇടിയില്ല കേട്ടോ. കോഴിക്കോട്ടേക്ക് ഇടി വെട്ടുന്നില്ല.
1: ഇവിടെ 2 ഇടി എടുത്തിക്കും നേരത്തെ.

0: ഇവിടല്ല കോഴിക്കോട്ടുകാർക്ക് ഇടിയൊക്കെ പേടിയായതുകൊണ്ടേ അങ്ങനെ വെട്ടിയിട്ടില്ല. നിങ്ങളെ പോലെ അത്ര കരളുറപ്പില്ല ഞങ്ങൾക്ക് ഇടി കേൾക്കാൻ. നിങ്ങളെ എത്ര ഇടി വെട്ടിയാലും കുലുങ്ങാത്ത ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ ഇതിങ്ങനെ തൽക്കാലം അവിടെ വെട്ടട്ടെ, ഞങ്ങളും കൂടി ഇരിക്കട്ടെ. വെട്ടട്ടെ, അങ്ങനെ വെട്ടട്ടെ. നമുക്ക് എന്താ ഏത് പാട്ടാ കേൾക്കണ്ടേ? പാട്ട് കൊടുക്കാട്ടോ. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടിലെ എല്ലാരോടും പറയൂ. യേശുദാസും ചിത്രയും പാടിയ പാട്ടല്ലേ അല്ലേ? ബിച്ചു തിരുമലയുടെ രചന, ജെറിയാമൽദേവിന്റെ സംഗീതം. ഓക്കെ, അപ്പൊ ഊണ് തുടരൂ.
1: ആയിക്കോട്ടെ,
0: പാട്ട് ഇവിടെയും തുടരും.
1: ഓക്കെ
0: ആയിക്കോട്ടെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം
1: കിട്ടിയതായി കൊറേ കാലായി വിളിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടിയില്ല. അതിയായിട്ടാ
0: വിജയകുമാരി ചേച്ചി മുട്ടാഞ്ചേരി എന്നാണ്.
1: ആ മുട്ടാഞ്ചേരി.
0: ആകാശവാണിയുടെ വാതിലുകളിൽ മുട്ടിയിട്ടൊന്നും തുറക്കുന്നില്ല.
1: ഇല്ലല്ല, ഇന്ന് അതിയായിട്ടാ, ഭയങ്കര സന്തോഷം. എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്, വിളിക്കാൻ കഴിയും, വിളിച്ചിട്ട്

0: അല്ല അതുകൊണ്ടല്ലേ ഞങ്ങള്
1: അതെ, അപ്പൊ വാട്സാപ്പിലാക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. നമ്മള് ഒരു മണിക്കൂർ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് വിളിച്ച് നമ്മള് മുഷിയണ്ട.
0: ഇപ്പൊ കറണ്ട് പോയി, റേഡിയോ കേൾക്കില്ല, ഞാൻ ഫോണിൽ ക്യാപ്പും കേൾക്കുന്നു, കറണ്ട് ഇല്ല.
1: അപ്പൊ അതെ, നേരത്തെ കുറച്ച് പേരൊക്കെ നമുക്ക് സന്ദേശം അയച്ചിരുന്നു കറണ്ട് ഇല്ല, കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു.
0: ഇതുവരെ ഉണ്ടായിരുന്നു, 10 മിനിറ്റ് ആയിട്ടുള്ളൂ പോയിട്ട്.
1: എന്തായാലും രണ്ടും കൂടെ കേൾക്കാനുള്ള യോഗമില്ല,
0: ഇല്ല,
1: ഇനി ഉണ്ടാവുമല്ലോ, യോഗം ബാക്കിയുണ്ട്.
0: എന്താ
1: വിശേഷം?
0: സന്തോഷം. എല്ലാ രാവിലെ റേഡിയം തുറന്നാല് 6 മണിക്ക് തുറക്കൂ, 1:30 വരെ കേൾക്കൂ.
1: വേറെ വീട്ടിലാരെങ്കിലും ഉണ്ടോ കൂട്ട്?
0: ഇപ്പൊ വിടാറില്ല, ഹസ്ബൻഡ് പോയി, മക്കളും പോയി. ഞാൻ സ്വന്തം.
1: അപ്പൊ ഉണയിക്കാനൊന്നും ആരും വരില്ല, ആരും കാത്തിരിക്കണ്ട.
0: പകലാരും ഉണ്ടാവില്ല, രാത്രി ഉണ്ടാവും.
1: അപ്പൊ പ്രധാന മേളം രാത്രിയാണ്. പകലെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് വല്ല മന്തിയോ കാന്താരിയോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഓടിക്കും. അങ്ങനെയാണോ?
0: അല്ലല്ല, പച്ചക്കറി മീനോ എല്ലാം വാങ്ങും.
1: അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, ആള് വരുമോ പോട്ടെ.
0: ഭക്ഷണം ഒക്കെ നല്ല രീതിയിൽ തന്നെ.
1: എന്തായാലും സന്തോഷം
0: കേട്ടോ. സന്തോഷമായി, ഞാൻ വിചാരിച്ചില്ല കിട്ടും.
1: എന്തായാലും ചേച്ചി സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ചേച്ചി പറഞ്ഞു, പാട്ട് ഇതല്ലേ സുപ്രഭാതം, പണിതീരാത്ത വീട്ടിലെ പാട്ടല്ലേ?
0: അതെ.
1: ഓ, ആ പാട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അവരൊക്കെ വീട്ടില് വൈകിട്ട് എല്ലാരും എത്തുമ്പോ പറയൂ, നമ്മളിങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു, ഈ പാട്ട് കേട്ടു എന്നുള്ള വിശേഷമൊക്കെ. പാട്ട് കേട്ടില്ലെങ്കിലും റേഡിയോയിൽ കേൾക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്.
0: ഓക്കെ,
1: ശരി, ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ യെസ് സാർ,
0: ഓ നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ പുഷ്പരാജ്.
0: ആ സോറി, ആ കോയമ്പത്തൂർ നിന്നല്ലേ? അല്ലേ,
1: അതെ അതെ, കോയമ്പത്തൂർ. ഞാനൊരു വർഷം മുമ്പേ വിളിച്ചിട്ടില്ല സാറിന്റെ അടുത്ത് സംസാരിച്ച.
0: ആ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് കോഴിക്കോട് നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് കോയമ്പത്തൂർ പോയ കഥയൊക്കെ. കോയമ്പത്തൂര് അതേപോലെ ഉഷാറായിരിക്കുന്നു കാര്യങ്ങളൊക്കെ?
1: ആ ഉഷാറായിരിക്കുന്നു, ഉഷാറായിരിക്കും.
0: ഇവിടുത്തെ പോലെ ക്ലൈമറ്റിന്റെ ഇതേ കണ്ടീഷൻ ആണോ അവിടെ?
1: ക്ലൈമറ്റ് ഒരു ചില്ലസ് മാത്രമേ ഉള്ളൂ, നമ്മുടെ പാലക്കാടൊക്കെ മഴ പെയ്യുമ്പോൾ ചില്ലസ് ഉള്ളൂ, അതുണ്ട്.
0: മഴ ഇതുപോലത്തെ ഇഷ്യൂ ഇല്ല അവിടെ അല്ലേ?
1: ഇല്ലല്ല, മഴയൊന്നും ഇല്ല.
0: അല്ല, തമിഴ്നാട്ടില് സമ്മറിന്റെ, അല്ല ഐ മീൻ സമ്മർ ആണോ? സമ്മർ കഴിഞ്ഞില്ല അല്ലേ?
1: സമ്മർ മദ്രാസിലൊക്കെ ഭയങ്കര ചൂടാണ്.
0: ആ ഇത് പക്ഷേ നമ്മൾ ഈ സഹ്യ പർവ്വതത്തിന്റെ അപ്പുറമായതുകൊണ്ട് കുറച്ചുകൂടി തണുപ്പുണ്ട്.
1: നമ്മള് വെസ്റ്റേൺ ഗാട്ട്സിന്റെ അടുത്തല്ലേ?
0: അതെ അതെ, തൊട്ടപ്പുറത്തല്ലേ. അപ്പൊ കോയമ്പത്തൂര് കുറച്ചുകൂടി നല്ല ക്ലൈമറ്റാ എപ്പോഴും അല്ലേ?
1: നല്ല ക്ലൈമറ്റാ, നല്ല ക്ലൈമറ്റാ.
0: അപ്പൊ ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇനി വരിക നല്ലത്.
1: എല്ലാരും വരൂ വരൂ വരൂ, യുവർ മോസ്റ്റ് വെൽക്കം.
0: എന്താ സാറിന്റെ വിശേഷങ്ങൾ? ഇപ്പോ ഉഷാറായിരിക്കുന്നോ?
1: ഇവിടെ ഉഷാറായിരിക്കും സാർ.
0: ആ അപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ?
1: ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് ആ ചെറുതായിട്ടൊക്കെ ഉള്ള നാട്ടിൽ പോവും, അടുപ്പും വിളപ്പും ഒക്കെ ഉണ്ട്. പണികളൊക്കെ ഉണ്ട്, ചെറിയ ചെറുതെ ചില്ലറ പണികളൊക്കെ ചെയ്യും. റിട്ടയർമെന്റ് ആണ്.
0: അതെ, അന്ന് പറഞ്ഞു, എനിക്ക് അന്ന് സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്, പുഷ്പരാജ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞപ്പോഴേ പഴയ കോഴിക്കോടൻ അനുഭവങ്ങളൊക്കെ അന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ കാര്യമൊക്കെ.
1: ഞാൻ കേട്ടിച്ചില്ലായിരുന്നല്ലോ.
0: അതെ അതെ, അന്ന് സൂചിപ്പിച്ചിരുന്നു. അതെ
1: അതെ അതെ അതെ,
0: അതെ അന്ന് നമ്മൾ അതൊക്കെ പറഞ്ഞു. മൂവി അന്നത്തെ കോഴിക്കോടൻ ചിത്രങ്ങളുടെ കാര്യവും കെ ടി സിയുടെ പ്രൊഡക്ഷന്റെ കഥയൊക്കെ അന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്.
1: എനിക്ക് ഈ പാട്ട് എനിക്ക് എന്റെ കോഴിക്കോടുള്ള ഫ്രണ്ട്സിന് ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ആ ചൂളയിലെ പാട്ടല്ലേ പറഞ്ഞു, താരകേ?
1: അതെ, ചൂള താരകേ.
0: ആ ഓക്കെ, സത്യനന്ദിക്കാടിന്റെ രചന, രവീന്ദ്രന്റെ മ്യൂസിക്. ആർക്കാ ഡെഡിക്കേഷൻ?
1: നമ്മളെ ഒരു ഗംഗാധരൻ, പിന്നെ ശ്രീകുമാർ, സുരേഷ്.
0: ഓക്കെ,
1: ശ്രീകുമാർ പുതിയങ്ങാടിയിലുള്ള ആളാണ്. ഗംഗാധരൻ ചേളല്ലൂര്.
0: ഓക്കെ, എന്തായാലും അവരൊക്കെ കേട്ടിട്ട് ഒരു റീയൂണിയൻ കോയമ്പത്തൂർക്ക് വരട്ടെ, വെച്ച് പിടിക്കട്ടെ. അതെ, ഒരു വണ്ടി പിടിച്ച് വരട്ടെ. ഓക്കെ എന്നാൽ, താങ്ക് യു.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സുജ, സാങ്കേതിക സഹായം ഷഹനാസ്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.

0: ഇറാൻ ആൻഡ് ഇസ്രായേൽ. ദ എസ്കലേഷൻ ബിഗാൻ വിത്ത് ആൻ ഇസ്രായേലി സ്ട്രൈക്ക് ഇൻ ബൈറൂട്ട് ടാർഗറ്റിംഗ് ഹെസ്ബുള്ള പൊസിഷൻസ് വിച്ച് വാസ് ഫോളോഡ് ബൈ ഇറാനിയൻ മിസൈൽ ലോഞ്ചസ് ടുവേർഡ്സ് നോർത്തേൺ ഇസ്രായേൽ. ഇസ്രായേൽ ദെൻ കാരിഡ് ഔട്ട് റിറ്റാലിയേറ്ററി സ്ട്രൈക്സ് ഓൺ ഇറാനിയൻ ലിങ്ക് ടാർഗറ്റ്സ് ഡീപ്പനിംഗ് ഫിയേഴ്സ് ഓഫ് എ വൈഡർ റീജിയണൽ കോൺഫ്രണ്ടേഷൻ. വൈൽ ബോത്ത് സൈഡ്സ് ഹാവ് സീൻ സിഗ്നൽഡ് എ ടെമ്പററി ഹോൾട്ട് ടു ഡയറക്ട് ഫയർ, മിലിറ്ററി ഫോഴ്സസ് റിമെയിൻ ഓൺ ഹൈ അലർട്ട് ആൻഡ് ഒഫീഷ്യൽസ് കണ്ടിന്യൂ ടു വാർൻ ദാറ്റ് ദി സിറ്റുവേഷൻ കുഡ് ഡീറ്ററിയറേറ്റ് റാപ്പിഡ്ലി. ഡിപ്ലോമാറ്റിക് എഫേർട്സ് ആർ ഇന്റൻസിഫൈയിങ് വിത്ത് ഇന്റർനാഷണൽ ആക്ടേഴ്സ് പുഷിംഗ് ടു പ്രിവെന്റ് ഫർദർ എസ്കലേഷൻ ആൻഡ് പ്രിസർവ് ദ ഫ്രജൈൽ സീസ് ഫയർ framework that has held roughly for 2 months. This is Vinod Kumar for Akashvani News from Dubai.
1: The Indian Meteorological Department IMD has forecast heavy to very heavy rainfall over Karnataka, Arunachal Pradesh, Assam and Meghalaya till Thursday. IMD also issued a red alert for heavy rainfall over parts of Karnataka, Kerala and Mahe today. Meanwhile, the weather agency has predicted heat wave conditions over Delhi, Haryana, Chandigarh, Punjab, Himachal Pradesh, Jammu and Kashmir, Ladakh, Uttar Pradesh, Vidarbha and West Rajasthan. In men's cricket, India A has set a target of 278 runs against Sri Lanka A in the opening match of the Tri-Nation A series at the Rangiri Tambula International Stadium in Sri Lanka. The men in blue scored 277 runs for the loss of 6 wickets in 50 overs. For India, Ruthuraj Gaikwad's century, coupled with a 150-run partnership with Tilak Varma, helped India gain control of the innings. Benchmark domestic equity indices were trading around 0.4% up in afternoon trade today. The Sensex rose 267 points to 73,791, while the Nifty added 86 points to 23,209 when reports last came in. In the broader market at the National Stock Exchange, the mid-cap 100 index was trading 0.9% higher, while the small-cap 100 index jumped over 1% a short while ago. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says government empowered youth, women and farmers in the last 12 years. India hits out at Pakistan in the United Nations, calls it factory of hate. 5-day BRICS agriculture ministers meeting begins in Indore to focus on food security and empowerment of farmers. Strategic road project Zojila Tunnel achieves final breakthrough, bringing all-weather connectivity between Kashmir Valley and Ladakh closer to reality. Pradhan Mantri Surakshit Matritva Abhiyan completes 10 years. Nationwide celebrations to begin from today. IMD issues red alert for heavy rainfall over Karnataka, Kerala and Mahe. Also predicts heat wave conditions over Delhi, Punjab, Himachal Pradesh, Jammu and Kashmir, Ladakh, Uttar Pradesh, Vidarbha and West Rajasthan. And in men's cricket, India A set target of 278 runs against Sri Lanka A in Tri-Nation A series at Tambula, Sri Lanka. With that, we end the midday news.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, പ്രവീൺ രാജ് കിളിമാനൂർ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: സാധാരണ കുറ്റാന്വേഷണം പ്രതിയുടെ കുറ്റസമ്മതത്തോടെ അവസാനിക്കുമെങ്കിൽ പെട്രോവിച്ചിന്റെ കുറ്റാന്വേഷണം അവിടെ ആരംഭിക്കുന്നതേയുള്ളൂ. നാടകത്തിന്റെ ഈ ഭാഗത്ത് നായകൻ പെട്രോവിച്ചാണെന്ന് തോന്നുന്നു. യഥാർത്ഥ നായകൻ രണ്ട് സ്ത്രീകളെ തലമണ്ട തകർത്തു കൊന്ന റസ്കോൾനിക്കോവ് ഇപ്പോഴല്പം പരുങ്ങലിലാണ്. റഷ്യയിലാണ് കഥ നടക്കുന്നത്. 160 വർഷം മുൻപ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പീറ്റേഴ്സ്ബർഗിൽ ഞാറ്റടി ഒരുക്കുന്ന കാലത്ത് പട്ടണപ്പാടത്തിലേക്ക് പറിച്ചു നട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവിനെ എന്നു പേരുള്ള അടുത്തു വളർന്നു വന്ന ഒരു കളയെ

0: ഇഴുതെടുത്തു നിക്കോഫ്. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും. കത്തുന്ന മെഴുകുതിരിക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നതുപോലെ ഭ്രമണം ചെയ്യുകയാണ് പെട്രോവിച്ചിനു ചുറ്റും നിക്കോവ്. ഇപ്പോൾ ഈയാമ്പാറ്റ തലകുത്തി തീയിലേക്ക് വീഴുമോ, അതോ പാറ്റയുടെ ചിറകടിക്കുന്ന കാറ്റിൽ തീ അണഞ്ഞു പോകുമോ? കാത്തിരുന്നു കാണാം.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
2: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ, ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
2: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
3: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
2: ഹേ റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
4: പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.
2: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ ഞാൻ നിരുപദ്രവമായ തമാശകൾ പറഞ്ഞ് കളിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ, അങ്ങനെ വിശ്വസിച്ചു. മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ യുവാവാണ്. തമാശ നിറഞ്ഞ യുക്തിവാദങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നു.
3: ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അതിൽ വിശേഷിച്ചൊന്നുമില്ല.
2: അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ശരി. സൈനിക കാര്യങ്ങളിൽ ഓസ്ട്രിയക്കാരെ നോക്കൂ. രേഖകൾ പ്രകാരം അവർ നെപ്പോളിയനെ തോൽപ്പിച്ച് തടവുകാരനാക്കി.
3: ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ പഠനമുറിയിലിരുന്ന് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് അതിന് സാധിച്ചത്.
2: ബുദ്ധിപരമായി നീങ്ങുന്ന യുവാക്കൾ സ്വയം പരിധികൾ ലംഘിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ വിവേകപൂർവം പ്രകടിപ്പിച്ചതുപോലെ അവൻ അതിബുദ്ധിയോടെ ഭംഗിയായി നുണ പറയും.
4: ഏയ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ വിളർത്തു പോയത്? ഈ മുറിയിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരമില്ലാഞ്ഞിട്ടാണോ?
2: ഞാൻ ജനാല തുറന്നിടാം.
1: ഏയ് വേണ്ട സർ, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ബുദ്ധിമുട്ടണ്ട, വേണ്ട.
2: വേണ്ടെങ്കിൽ വേണ്ട.
4: എന്റെ സംസാരം നിങ്ങൾ അസ്വസ്ഥനാക്കുന്നു അല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു.
1: ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനാണ് ആ വൃദ്ധയെയും അവരുടെ സഹോദരി ലിസവറ്റയും കൊന്നതെന്ന്. അതായത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇത്തരം സംസാരം കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് നിയമാനുസൃതമായി വിചാരണ ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുക. പക്ഷെ വെറുതെ ആയിട്ട് എന്നെ ഇങ്ങനെ അപഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ അനുവദിക്കില്ല.
2: നല്ലവനായ ദൈവമേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എന്തു പറ്റി?
1: ഞാൻ അനുവദിക്കില്ല സർ, അനുവദിക്കില്ല.
4: ഏ, കുറച്ച് ശുദ്ധവായു ശ്വസിക്കൂ.
2: നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല. വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത മാറും, വേഗം സുഖം പ്രാപിക്കുകയും ചെയ്യും.
1: വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. എനിക്കൊരു കുഴപ്പമില്ല.
2: അതെ, നിങ്ങൾക്ക് ചെറിയൊരു ആഘാതമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പഴയ അസുഖം വീണ്ടും വരുത്തിവെക്കും.
4: ആ, ഇന്നലെ ലൂഷിൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
1: അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു?
4: അതെ, എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടെന്താ റസ്കോൾനിക്കോ, എനിക്ക് നിങ്ങൾ

0: കുറിച്ച് അതിനേക്കാൾ കൂടുതൽ അറിയാം. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. രാത്രിയിൽ മുറി വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനായി നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയതും ബെല്ലടിച്ച് പുറത്ത് കാത്തു നിന്നതും രക്തം എവിടെയെന്ന് ചോദിച്ച് ജോലിക്കാരനെയും കാവൽക്കാരനെയും അമ്പരപ്പിച്ചതും എല്ലാം എനിക്കറിയാം. അതെ, അപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ നന്നായി എനിക്കറിയാം. എനിക്കറിയാം
1: ഞാൻ ആ കെട്ടിടത്തിൽ പോയതിനെ കുറിച്ച് എങ്ങനെയാണ് ലൂഷൻ അറിഞ്ഞത്?
0: അയാൾ തന്നെ അതെന്നോട് പറഞ്ഞു. ഞങ്ങൾ നിയമ നടപടിക്കിടെ ഇതേ രീതിയിലൊരു കേസ് കേൾക്കാനിടയായി. മനഃശാസ്ത്രപരമായ കേസ്, അസുഖകരമായ കേസ്, കൊലക്കുറ്റം ഏറ്റെടുത്ത ഒരാളുടെ കേസ്. അയാൾ കൊലയാളിയല്ലെങ്കിലും വെറുതെ ആ കുറ്റം സമ്മതിച്ചു.
1: അതെങ്ങനെ? അതെങ്ങനെ നിരപരാധി കുറ്റവാളിയായി?
0: ഒരുതരം ചിത്തഭ്രമമാണത്. അയാൾ യാദൃശ്ചികമായി ആ കൊലപാതകികൾക്ക് അവസരമൊരുക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മനസ്സാകെ തകർന്നു. അനാവശ്യ കാര്യങ്ങൾ വിഭാവന ചെയ്യാൻ തുടങ്ങി. താൻ തന്നെയാണ് കൊലപാതകി എന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു.
1: അത് സാധ്യമാണോ? എനിക്ക് ചിത്തഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയും നിങ്ങൾ അത് പറഞ്ഞു, ഊന്നി പറഞ്ഞു.
0: റസ്കോൾനിക്കോ, നിങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആയിരുന്നെങ്കിൽ സ്വബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് സമ്മതിച്ചേനെ.
1: എന്താണ് ഇയാൾ പെട്ടെന്ന് നിറം മാറുന്നത്? ഇത് ഇയാളുടെ ഒരു തന്ത്രമായിരിക്കും, അന്വേഷണത്തിന്റെ കൗശലം.
0: ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്ത് എന്റെ ബന്ധു റസുമുഖിനെ കുറിച്ചാണ്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ എന്റെ അടുത്ത് വന്നത്. അതിൽ നിങ്ങളുടെ പങ്ക് മറച്ചുവെച്ചില്ലല്ലോ. നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൻ വന്നതെന്ന് നിങ്ങൾ ഊന്നി പറയുന്നു.
1: നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തൊരു സൂത്രശാലിയാണ് നിങ്ങൾ!
0: ഓ, അപ്പോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു റസ്കോൾനിക്കോവ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അസുഖം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇപ്പോൾ പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അത് ചെയ്യാതെ നിങ്ങളവരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? എന്തിനാണ് അതിൽ ഇത്ര താല്പര്യം? ഇതിന്റെ അർത്ഥം തന്നെ എന്നെ പിന്തുടരുന്നു എന്നല്ലേ?
0: ഹാ, നിങ്ങൾ പിന്നെയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിലാണോ ഞാൻ പ്രതികരിക്കുക? ചോദ്യം ചെയ്യും, ഔദ്യോഗിക രീതിയിൽ ഞാൻ തെളിവെടുത്തേനെ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയേനെ, ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു സംശയവുമില്ല.
1: സാർ, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ നുണ പറയുന്നു.
0: ഏയ്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ആര് പറഞ്ഞു? കുറ്റവാളി കുറ്റം സമ്മതിച്ചല്ലോ.
1: ആരാണ് കുറ്റവാളി?
0: നിക്കോള പെയിന്റർ.
1: അല്ല, അല്ല, അല്ല.
0: നിക്കോളയെ കൊണ്ടുവരും, ആ ഇരട്ട കൊലക്കുറ്റത്തിന്റെ പ്രതി.
2: സാർ, ഞാനാണ് ആ കൊലപാതകി.
0: ആരെ കൊന്നു?
2: അലിയാന ഇവാനോവിനെയും അവരുടെ സഹോദരി ലിസവിറ്റയെയും.
0: എന്തായുധം ഉപയോഗിച്ചാണ് കൊന്നത്?
2: കോടാലി കൊണ്ട്. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു.
0: നിങ്ങൾ ഒറ്റയ്ക്കാണോ ആ കൃത്യം ചെയ്തത്?
2: അതെ.
0: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം.

0: യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ജോലി കുറഞ്ഞു. ഇനി എന്റെ ജോലി തുടങ്ങുന്നില്ലേയുള്ളൂ.
1: മനസ്സിലായോ? ഏ

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ ഉമ്പായി പാടിയത്.

ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda അല്പസമയത്തിനകം നിർവഹിക്കും. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദീഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കോഴിക്കോട് നിർവഹിച്ചു. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ Janish നാളെ നിർവഹിക്കും. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന്

0: ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി കമ്പംമേട്ടിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. വാഹനങ്ങളിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440. ആദ്യ ഗാനം പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കറിൻ്റെ വരികൾക്ക് MS ബാബുരാജിൻ്റെ സംഗീതം.

0: മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
0: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 9400224440. ഇനി കേൾക്കാം മാലയോഗം എന്ന ചിത്രത്തിലെ ഗാനം, ബാലഗോപാലൻ തമ്പി പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത്, കാളാടി നിന്നും ചന്ദ്രൻ, ആദർശ്, അംബിക, അക്ഷയ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിലെ ഗാനം, ബിജു നാരായൺ പാടിയത്, സന്തോഷ് വർമ്മയുടെ വരികൾ, ആനന്ദ് മധുസൂദനന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു കോഴിക്കോട് വടകര നിന്നും ശ്രീലക്ഷ്മി. ഈ പാട്ട് മകൾ ദക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: പുതിയ മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: മഴയും ചായയും പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇനി കേൾക്കാം റെട്ടേവാൽ കുരുവി എന്ന ചിത്രത്തിലെ ഗാനം. ഇളയരാജ സംഗീതം നൽകിയത്. ഈ ഗാനം ആവശ്യപ്പെടുന്നു വിജയലക്ഷ്മി, സരോജിനി, അനൂപ് എന്നിവർ തേഞ്ഞിപ്പലത്തു നിന്നും.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ ഇ എം ഐയിലും സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം മെഡിക്കൽ കോളേജിൽ നിന്നും സീന സുരേഷ് ആവശ്യപ്പെടുന്ന ഗാനം. തേൻവാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ശുഭ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട, ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
7: ഇനിയൊരു തമിഴ് ഗാനമാണ് കർണ എന്ന ചിത്രത്തിൽ നിന്ന് SP ബാലസുബ്രഹ്മണ്യം, S ജാനകി എന്നിവർ പാടിയത്. വൈരമുത്തുവിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു ഖത്തറിൽ നിന്നും ഷഫീഖ് കരിയാട്.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
0: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പറങ്കിമല എന്ന ചിത്രത്തിലെ ഗാനം നജീം അർഷാദ്, മൃദുല വാര്യർ എന്നിവർ പാടിയത്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് അഫ്സൽ യൂസഫിന്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു ശിവപ്രസാദ് പാലത്ത്.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകിയത്. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു. നടുവണ്ണൂർ ഫെമിന ടൈലോസിൽ നിന്നും മോഹനൻ, ബാലകൃഷ്ണൻ, മനോഹരൻ, സരള, ദേവി എന്നിവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം താലോലം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനായി കാത്തോർക്കുന്നു ജിൻസി, ശ്രീലേഷ്, നീലാംബരി എന്നിവർ രാമനാട്ടുകര വൈദ്യരങ്ങാടിയിൽ നിന്നും.

0: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഗാനം. എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി യേശുദാസ് പാടിയത്. ഗാനരചന എസ് രമേശ് നായർ. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു പാലക്കാട് പെരുവെമ്പു നിന്നും ഗിരിജ.

യു ആർ ചോയ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവാൻ വേണ്ടി പോവുകയാണ്. അവസാന ഗാനം അഭിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിനായി കാത്തോർക്കുന്നു അനിൽ, സിദ്ധാർത്ഥ്, സാധിക, രാജലക്ഷ്മി, ചെറുവറ്റ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda അല്പസമയത്തിനകം നിർവഹിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം താൽക്കാലികമായി ശമിക്കുന്നതായി സൂചനകൾ. ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ട്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദീഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കോഴിക്കോട് നിർവഹിച്ചു. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ Janish നാളെ നിർവഹിക്കും. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധ

0: രാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൈക്കൂലിക്കേസിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയറെ വിജിലൻസ് പിടികൂടി. പൂർത്തീകരിച്ച റോഡ് പ്രവൃത്തികളുടെ ബിൽ പാസാക്കുന്നതിന് കോൺട്രാക്ടറിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് നവീൻ രവിയെ പിടികൂടിയത്. ഇടുക്കി കമ്പമേട്ടിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഏരിയയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കണ്ണങ്കണ്ടി മഴക്കാല മേള.
3: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.

ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയും.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: Music Next.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: മ്യൂസിക് മിക്സ്. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പരസ്യവാചകങ്ങളിലൂടെയും ദൃശ്യചാരുതയിലൂടെയും ഉപഭോക്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള പരസ്യങ്ങൾ നിർമ്മിച്ച് കേരളത്തിലും ദുബായിലും വൻകിട പരസ്യ കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ഉടമസ്ഥനായ ശ്രീ തൻസീറിന് ഇപ്പോൾ മനം നിറയെ കൃഷിയിലൂടെ സ്വപ്നങ്ങൾ പൂവണിയാനാണ് ആഗ്രഹം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് 1 വയസ്സ് മാത്രം പ്രായമെന്നിരിക്കെ ഇദ്ദേഹം ഒരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിലെ വിസ്മയങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. വ്യത്യസ്തമായ കൃഷിയും കാഴ്ചപ്പാടുകളുമാണ് കേവലം 12 മാസത്തിനുള്ളിൽ നാട്ടിലെ ശ്രദ്ധേയനായ ഒരു ഫലവർഗ കർഷകനായി മാറാൻ ഇദ്ദേഹത്തെ സഹായിച്ചത്. ആദ്യം ആര്യനാട് കൃഷി ഓഫീസർ ശ്രീ ലാൽകുമാറിന്റെ വാക്കുകളിലേക്ക്.
5: ആര്യനാട് കൃഷിഭവന്റെ കീഴിൽ വൈവിധ്യങ്ങളായ പല കൃഷികളും നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ ഭാഗത്ത് റബ്ബറാണെങ്കിലും ഇപ്പോൾ കർഷകർ മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊക്കോട്ടേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പച്ചക്കറി കൃഷിയാണ് നന്നായിട്ട് ചെയ്യുന്നത്. 25 ഹെക്ടർ വരെ പച്ചക്കറി ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നീട് ആൾക്കാർ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നതിലോട്ടും തിരിഞ്ഞിട്ടുണ്ട്. റബ്ബുട്ടാൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വൈവിധ്യങ്ങളായ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഏരിയയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻസീർ എന്ന് പറയുന്ന ഒരു പ്രവാസി കർഷകൻ്റെ പുരയിടത്തിലാണ്. ഇവിടെ 4 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ വർഷമാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായം നമ്മൾ ഈ പ്ലോട്ടിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ അനുസരിച്ച്. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ തൻസീർ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
6: ട്വൻറ്റി 5 ഇയേഴ്സ് ആയിട്ട് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ഇവിടെയും ചെയ്യുന്നുണ്ട്, ദുബായിലും ചെയ്യുന്നുണ്ട് പരസ്യ കമ്പനി. പിന്നെ നമുക്ക് കൃഷി പാഷനായതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിയതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ചെയ്തിരുന്നതാണ് കൃഷി. അതിനനുബന്ധമായിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക്

നമുക്ക് 5 ഏക്കറോളം ആണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു വർഷമായി ഈൽഡ് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 150 വെച്ച് ആവറേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ്. നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. പലേക്കറുടെ കൃഷി രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. 2 വെച്ചൂർ പശുക്കളുണ്ട്. കൂടാതെ വെച്ചൂർ ഫാമിൽ നിന്ന് ഞങ്ങൾ ചാണകവും സ്ലറിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ചൂറിൻ്റെ ചാണകവും ഗോമൂത്രവും ശർക്കരയും പയറും ഇതെല്ലാം കൂടി 4 ദിവസം കലക്കി വെച്ചിട്ട് സ്ലറിയാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ റബ്ബറായിരുന്നു ചെയ്തിരുന്നത്. അതിനെ മുറിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. തട്ടത്തട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഹിറ്റാച്ചി വെച്ചിട്ട് നമുക്ക് ഏകദേശം അറൗണ്ട് 2 മന്ത്സോളം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് നമ്മൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ 4 ചെടി വെച്ചിട്ട് 8000 ചെടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനും ഒത്തിരി ലേബർ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഡൈ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. അവരെ വെച്ചിട്ട് പോസ്റ്റ് അടിക്കുകയായിരുന്നു. 2000 പോസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുകയായിരുന്നു. എന്നിട്ട് ഹിറ്റാച്ചിയിൽ തന്നെയാണ് പോസ്റ്റ് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഞങ്ങൾ വെളിയിൽ നിന്ന് ലേബറിനെ എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ആവറേജ് നമുക്ക് ഒരു പോസ്റ്റ് നമ്മളിട്ട് ചെടി നട്ട് വരുമ്പോഴേക്കും 1500 രൂപ വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റിലേക്ക് 8 അടിയാണ് നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്തത് നമ്മൾ ചെടി വാങ്ങിച്ച് വെച്ചിരുന്നു. തൈയാക്കിയിട്ട് നമ്മളിവിടെ നട്ടത് കഴിഞ്ഞ May 22 നമ്മൾ നട്ടത് ആദ്യമായിട്ട്. വളപ്രയോഗം നമ്മൾ വേനലിൽ നമ്മൾ സ്ലറിയാണ് ഒഴിച്ചിരുന്നത്. ഈ നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയാണ് നമ്മൾ സ്ലറിയാക്കിയിട്ടാണ് ഒഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ചെയ്യുന്നുണ്ടായിരുന്നു. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേനലിൽ അതിൻ്റെ മൂട്ടിൽ കരിയിലയും മറ്റുമൊക്കെ ഇട്ടിട്ട് വേനലിനെ സംരക്ഷണമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഫംഗസ് ബാധ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സ്ഥിരമായിട്ട് 4 ജോലിക്കാരാണുള്ളത്. ഇവിടെ പരിസരത്തുള്ള സ്ത്രീകളായിട്ടുള്ളവർ തന്നെയാണ് 4 പേര്. അവർ തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നത്. അവർ രാവിലെ 7 മണിക്ക് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അവർ പോകുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട് 4 പേര്. അവരാണ് ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരുടേതായ ഫാമായിട്ടാണ് അവർ നോക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജലസേചനത്തിന് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വേനലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഒരു 200 മീറ്ററോളം നമ്മൾ മതിൽ കെട്ടി. ബാക്കി സ്ഥലം ടാറ്റാ ഫെൻസിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സ്പെൻസ് ഏകദേശം ഒരു 15 ലാക്സോളം ആയിട്ടുണ്ട്. ഇത് നമ്മൾ 1ാമത്തെ വർഷമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈൽഡ് എടുക്കുന്നത്. 3ാം വർഷമാണ് നമുക്ക് ഫുൾ ഈൽഡ് കിട്ടുന്നത്. നമുക്ക് തുടക്കം തന്നെ നല്ല ഈൽഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫ്രൂട്ട് തന്നെ ഏകദേശം 400 to 420 gram ആവറേജ് വരുന്നുണ്ട്. ഞങ്ങളത് ഹോൾസെയിലേഴ്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നവർക്ക് നേരിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ ഫ്രൂട്ട്. ഫുള്ളായിട്ട് മലേഷ്യൻ റെഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജൈവ രീതിയിൽ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ പച്ചക്കറിയും പലതും വെളിയിൽ നിന്ന് വരുന്നതെല്ലാം പെസ്റ്റിസൈഡും മറ്റുമൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ജൈവ രീതി തന്നെയാണ് ഈ ഫാമിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഉള്ള റിസൾട്ടും ഉണ്ട് നമുക്ക്. നാടൻ പശു ആയതുകൊണ്ട് അത് അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല രീതിയിലാണ് നമുക്ക് ഈൽഡ് ഉള്ളത്. നമുക്കിവിടെ വന്നും ഫാമിലും ആൾക്കാർ വരുന്നുണ്ട്. ഇത് കേട്ടറിഞ്ഞിട്ട് ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് അസുഖബാധിതരായിട്ടിരിക്കുന്നവർക്ക്, അതായത് ഷുഗർ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് തുടങ്ങിയവർക്ക് ഇത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആൻറ്റി ഓക്സൈഡ് ആയതുകൊണ്ട് വളരെയധികം ആൾക്കാർ വന്നിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ട്. ആര്യനാട് കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സഹായമാണ്. എല്ലാ വിധത്തിലുള്ള സഹകരണവും അഗ്രികൾച്ചർ ഓഫീസറും അവരുടെ അസിസ്റ്റ് ചെയ്യുന്നവരും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ 1 തവണയെങ്കിലും നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. SHM-ൻ്റെയും സഹായം നമുക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്യുന്നുണ്ട്. സർക്കാർ സഹായത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ വൈഫ്, മക്കൾ 2 പേരാണ്. അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. വൈഫ് എൻ്റെ കൂടെ ആഡ് ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫാമിംഗിലും വരുന്നുണ്ട്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ BBA ഏഷ്യൻ ബിസിനസ് സ്കൂൾ പള്ളിപ്പുറത്താണ് പഠിക്കുന്നത്. മോൻ ശാന്തിനികേതൻ വഴുതക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. 10th കഴിഞ്ഞു. ഇനി അടുത്ത് +1 പോകും. കൃഷിയോട് അവർക്കും താല്പര്യമുണ്ട്. ഫ്രീ ടൈമിൽ അവരും ഇവിടെ വന്നിട്ട് സഹായിക്കാറുണ്ട്, കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മളും പല കൃഷിക്കാരെയും കാണുകയും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, സന്ദർശിക്കാം. അതിനെ കൃഷിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഫോൺ നമ്പർ 94470297. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94470297.

0: 97 97 97 97.
1: പരസ്യമേഖലയിൽ രജത ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ തൻസീറിന്റെ കൃഷിപ്രവർത്തനത്തിന്റെ മുഖ്യസമയവും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിസ്ഥലത്താണ്. വ്യത്യസ്ത വരുമാന മാർഗത്തിലൂടെ മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്.

0: ഞാറ്റുവേലയിൽ ഇനി ആര്യവേപ്പിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.
1: വീടിനടുത്ത് ഒരു ആര്യവേപ്പുണ്ടെങ്കിൽ രോഗങ്ങൾ ഏഴയലത്ത് വരില്ല എന്നാണ് വിശ്വാസം. മഹിമകളേറെയുള്ള ആര്യവേപ്പ് എന്ന വൃക്ഷ ഔഷധിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയാൻ ആര്യവേപ്പിന്റെ ഹരിതസമൃദ്ധമായ ഇലച്ചാർത്തിന് കഴിയും എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര കടുത്ത വേനലായാൽ പോലും ആര്യവേപ്പ് മരങ്ങൾ അല്പം പോലും ക്ഷീണം തട്ടാതെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ആര്യവേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ഒരു പ്രത്യേകതരം കയ്പ് രുചിയാകാം. എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും മേന്മകളും അറിഞ്ഞാലോ ഈ കയ്പ് പോലും മധുരമാകും. വീട്ടുമുറ്റത്ത് ഒരു വേപ്പ് വളർത്താൻ പണ്ടുകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ഇതിൻ്റെ മേന്മകൾ അറിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 10-12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഔഷധവൃക്ഷമാണ് ആര്യവേപ്പ്. വാദം, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, രക്തദൂഷ്യം, കഫ, പിത്ത ദോഷം എന്നീ രോഗങ്ങൾക്കെല്ലാം പണ്ടുകാലം മുതൽക്കേ ആര്യവേപ്പ് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ആര്യവേപ്പിൻ്റെ തൊലി, ഇല, വിത്ത്, എണ്ണ എന്നിവയെല്ലാം വിവിധ ചികിത്സകൾക്ക് വേണ്ടി വരുന്നു. പ്രമേഹബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേപ്പില ഉപയോഗിക്കാം. വേപ്പില ഇട്ടു വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മവ്യാധികൾക്ക് ശമനം നൽകും. ഇലച്ചാറിൽ അല്പം തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഉദര കുടൽ കൃമികൾ നശിക്കും. ആയുർവേദത്തിൽ ത്വക്ക്, മുടി സംബന്ധമായ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആര്യവേപ്പ് അത്യന്താപേക്ഷിതമാണ്. ആര്യവേപ്പ് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്ന സോപ്പുകൾ, പേസ്റ്റുകൾ എന്നിവ വിപണിയിൽ സുലഭം. മലയാളികൾ മാവിൻ്റെ ഇലകൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് ആര്യവേപ്പിൻ്റെ ഇലകളുടെ ചെറുതണ്ടുകളാണ്. മോണകളുടെ ബലത്തിനും പല്ലുകളുടെ ശത്രുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് ഉത്തമമാണ്. ചിക്കൻ പോക്സ് അഥവാ അഞ്ചാം പനി വന്നാൽ ആര്യവേപ്പിൻ്റെ ഇലകളാണ് രോഗി കിടക്കുന്നിടത്ത് വിരിക്കാനും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമ്പോൾ തടവാനും ഉപയോഗിക്കുന്നത്. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല മരുന്നാണ് ആര്യവേപ്പില. വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. കൃഷി രക്ഷയ്ക്കും ആര്യവേപ്പ് സഹായിയാണ്. ജൈവകൃഷിയുടെ കാതലാണിത്. നിമവിരകൾ, ചിതൽ, മണ്ണിലെ മറ്റു കീടങ്ങൾ എന്നിവയെ അകറ്റാൻ വേപ്പ് സഹായിക്കും. ജൈവകൃഷിയിൽ മണ്ണൊരുക്കുന്നതിന് തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്ന പതിവുണ്ട്. പച്ചക്കറികളിലെ വിവിധ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വേപ്പിൻകുരു സത്ത് എന്നിവ ഫലവത്താണ്. മിറക്കിൾ ട്രീ എന്ന അർത്ഥത്തിൽ അത്ഭുത വൃക്ഷമെന്നും ഔഷധമേന്മയിൽ മുൻപന്തിയിലായതിനാൽ മഹാ ഔഷധശാല എന്നും ആര്യവേപ്പിനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആര്യവേപ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കാണുന്നത്. ഇത് നമുക്കും മാതൃകയാക്കാവുന്നതാണ്.
0: ഇതുവരെ കേട്ടത് ആര്യവേപ്പിന്റെ ഗുണങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ഇളയ നില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അല്പസമയത്തിനകം നിർവഹിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം താൽക്കാലികമായി ശമിക്കുന്നതായി സൂചനകൾ. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ട്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദീഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നാളെ നിർവഹിക്കും. തിരുവനന്തപുരം താലൂക്കിലെ സർക്കാർ ഭൂമികൾ പാട്ടത്തിന് കൈവശം വച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പാട്ടകുടിശ്ശിക ഈടാക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾ വീഴ്ച വരുത്തിയെന്ന പരാതിയിൽ കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ലൈനുകൾ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KSEBയിൽ വിവരമറിയിക്കണം. എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10 കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ED സമൻസ് അയച്ചു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫ് ഉള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ

0: ബട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
1: Hollywood hits.

0: ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: പുതിയ ബാച്ചിലർ ലൈഫ്
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: കോളിവുഡ് ഹിറ്റ്സ്.

0: ഞങ്ങളുടെ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്ങണ്ടി.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

FM പ്രധാന വാർത്തകൾ. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ഈ മാസം 21 നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. IIT പാലക്കാട് ക്യാമ്പസിൽ June 28 നടക്കാനിരിക്കുന്ന പാലക്കാട് മാത് സർക്കിൾ സെലക്ഷൻ ശില്പശാലയിലേക്ക് പാലക്കാട്, ചിറ്റൂർ, കുഴൽമന്ദം വിദ്യാഭ്യാസ ഉപജില്ലകൾക്ക് കീഴിലുള്ള സ്കൂളുകളിലെ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KSEBയിൽ വിവരം അറിയിക്കണം. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 395 ഉയർന്ന് 73,919 നിഫ്റ്റി 119 നേട്ടത്തിൽ 23,242 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 1,080 രൂപ വർദ്ധിച്ച് 112,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക് കേൾക്കാം.

ഗാനകേളി. ഗാനകേളിയിലേക്ക് സ്വാഗതം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ

0: വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.
1: കറുത്ത പെണ്ണേ നിന്നെ കാണാൻ

ഇനി കേൾക്കാം അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും മനോയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ചുരലലനാദോംതോംതോബിനയോത്തര നൃത്യരതെ കൃതകു കുഥോ കുഥോ ഗടദാതിക താളകുതൂഹല ഗാനരതെ ധുക്കുകുതു ധുക്കട ധിമിതിമി തത്വനി ധീര മൃദംഗനിനാദരതേ.

0: അരയ്ക്കലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: അളകനന്ദ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ പാടിയ ഗാനമാണ് അടുത്തത്.

0: ഗാനകേളി.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
3: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
4: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: ഇനി കേൾക്കാം അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
5: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: സ്പീഡ് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം, വിനീത് ശ്രീനിവാസനും റിമി ടോമിയും ജ്യോതിഷും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഒരുപാട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശ നയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023ലുണ്ടായ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനമാണെടുത്തത്. ഐ എസ് കുണ്ടൂരിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: സർഗവസന്തം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഈ മാസം 21 നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കുള്ള നടപടിക്രമങ്ങളിൽ പൂർണ്ണ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. വയനാട് 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. തടവുകാർക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB. അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ KSEBയുടെ 1912 എന്ന കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുക. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണ പുതുവൈപ്പ് ബീച്ചിൽ നിന്നും നീക്കം ചെയ്തത് 300 കിലോയിലേറെ മാലിന്യം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

എവർഗ്രീൻ ഡ്യുവറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ആഴ്ചയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ ഇഎംഐയിലും സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: അന്ന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ശിവശക്തി സംഗമതീരം.
1: ഇനി കേൾക്കാം അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും മഞ്ജരിയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
7: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. വി ബി ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
2: जहाँ 2.5 करोड़ माताएं गर्भावस्था में हमेशा हर साल होती हैं, तो वहाँ 2.5 करोड़ लोगों को हम इंस्टीट्यूशनल डिलीवरी में हम 90.6% तक पहुंचे और हमारा एंटीनेटल चेकअप जो है वह हमारा 95.9%. तो यह बहुत ही सराहनीय भी है. मैं इसके लिए स्वास्थ्य विभाग को और प्रदेश के सभी स्वास्थ्य पदाधिकारियों को, ऑफिसर्स को, उन सबको बधाई देना चाहता हूँ.
1: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നു വന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: सभी राज्य के मुख्यमंत्रियों को अनुरोध पत्र लिखा है, उनके पहले भी सहयोग रहा है, इस बार थोड़ा और भी ध्यान दिया जाए. इस बीच में अनेक राज्य के मुख्यमंत्री अपने राज्य की डीजी और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, एसपी की मीटिंग राउंड शुरू किए हैं. हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं.
1: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു.

0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കോളിയാടി AUP സ്കൂളിലെ മൂന്ന് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ജി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 km ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. UN രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P.ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലെബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി J.P. നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ വയനാട്ടിൽ.

വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മോഡൽ ശിവനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം KP ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, മല്ലൂർ രാമകൃഷ്ണന്റെ വരികൾക്ക് GS ശ്രീകൃഷ്ണന്റെ സംഗീതം.

0: മാത്രം. പിന്നെ
1: അക്ഷരപ്പൂട്ടിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച

ഇനി കേൾക്കാം ലക്ഷ്മി ഗോപകുമാറും അനിൽകുമാറും പാടിയ ഗാനം. പി പി ശ്രീധരനുണ്ടിയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ്റെ സംഗീതം.

0: മുബാറക്.
1: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
4: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്കു നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 52 ദിവസത്തേക്കാണ് നിരോധനം. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ പുതുവൈപ്പ് ബീച്ചിൽ നിന്നും നീക്കം ചെയ്തത് 300 കിലോയിലേറെ മാലിന്യം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
5: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു.
6: നമസ്കാരം, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. മ്യൂസീഷ്യൻ, കമ്പോസർ, പ്രൊഡ്യൂസർ, ഇതിൻ്റെയൊക്കെ തുടക്കം കർണാട്ടിക് മ്യൂസിക്കിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ. ഏതൊരു കേരളത്തിലെ സ്കൂൾ കുട്ടീനെ പോലെ ഫസ്റ്റ് എക്സ്പോഷർ കർണാട്ടിക് മ്യൂസിക്കിൽ തന്നെ ആയിരുന്നോ?
7: അതെ അതെ, ഫസ്റ്റ് എക്സ്പോഷർ കർണാട്ടിക് മ്യൂസിക് തന്നെയായിരുന്നു. 5 വയസ്സ് മുതൽ പഠിക്കുന്ന കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് വെച്ചിട്ടാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പാട്ട് എഴുതാറുണ്ട്, സിംഗർ സോങ് റൈറ്റർ എന്നുള്ള രീതിയിലും പാട്ടുകൾ കം അപ്പ് ചെയ്യുന്നത് കർണാട്ടിക് മ്യൂസിക് ഫൗണ്ടേഷനിൽ നിന്ന് തന്നെയാണ്.
6: ഏതായിരുന്നു ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ മ്യൂസിക്കിലേക്ക് പോകണം എന്നുള്ള ഒരു പോയിന്റ്? ചെറുപ്പത്തിലേ അങ്ങനെ തുടങ്ങിയിരുന്നോ, അല്ലെങ്കിൽ ഒരു സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞാണോ അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ അപ്രോച്ചിലേക്ക് എത്തിയത്?
7: സത്യം പറഞ്ഞാൽ ലൈക്ക് സിംഗിങ് മെയിനായിട്ട് ചെറുപ്പം മുതലേ കൊണ്ടുപോകുന്നത് കൊണ്ട് ഭാവിയിലെ പേരിന് സിംഗിങ്ങിലേക്ക് തിരിയുന്ന ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ പാട്ടെഴുത്തിലേക്കോ അല്ലെങ്കിൽ കമ്പോസിംഗിലേക്കോ ഒന്നും തിരിയുമെന്ന് വിചാരിച്ചതായിരുന്നില്ല. ഫൈനൽ ഇയർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, 6 പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട്. പക്ഷെ അപ്പോഴും ഇതൊരു പ്രൊഫഷനായി എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ആ തോട്ട് വരുന്നത്.
6: സ്കൂൾ കാലം തൊട്ട് കോമ്പറ്റീഷൻസ് ആണോ, അല്ലെങ്കിൽ അല്ലാതെ സ്റ്റേജ് പെർഫോമൻസ്, കരോക്കെ, അങ്ങനെ പല പല പോയിന്റിൽ കൂടെ ആയിരിക്കുമല്ലോ കടന്നു പോയിട്ടുണ്ടാവുക. ഈ ബാൻഡ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ആയതുകൊണ്ട് അപ്പം ചെറുപ്പത്തിൽ പെർഫോമൻസുകൾ എങ്ങനെയായിരുന്നു, അത് എത്രത്തോളം ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
7: ആക്ച്വലി ഈ കലോത്സവങ്ങളിൽ കോമ്പറ്റീഷൻസ് തന്നെയായിരുന്നു മെയിൻ ആയിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ. അതല്ലാതെ ഗാനമേളകളിലും പാടിയിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് ഇൻസ്റ്റൻസസ് മാത്രമേ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നുള്ളൂ. കൂടുതലും കോമ്പറ്റീഷൻസിന് പാടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ബാൻഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് ലൈക്ക് സ്വന്തമായി കുറേ കഥകൾ പറയാനുണ്ടെന്ന് അറിയുന്ന സമയത്താണ് പാട്ടുകൾ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു ബാൻഡ് എന്ന് പറഞ്ഞൊരു ഐഡിയയിലേക്ക് വരുന്നത്. അതിന് എൻ്റെ കൂടെ പഠിച്ച ചില ഫ്രണ്ട്സും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മ്യൂസീഷ്യൻസും ഒക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതിന്.
6: ഫുൾ ടൈം കരിയർ സ്വിച്ച് നടത്തിയിട്ട് ഇപ്പം എത്ര കാലമായി? ആ ഒരു മാറ്റത്തിലേക്ക്.

0: എത്തുന്നതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാവുമല്ലോ. ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് എന്നുള്ളത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? കോളേജ് കാലം കഴിഞ്ഞ് ആ ഒരു ഷിഫ്റ്റ്.
1: 2016 മാർച്ച് ഏപ്രിൽ സമയത്താണ് ഞാൻ ഫുൾ ടൈം മ്യൂസിക്, ഇനി വേറെ പണിക്കൊന്നും പോകുന്നില്ല, ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് ഇറങ്ങുകയാണ് എന്നൊരു തീരുമാനം എടുക്കുന്നത്. 2015 ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ വർക്ക് ചെയ്തു, എന്നിട്ട് മാസ്റ്റേഴ്സിന് പോയി. അതും കൺഫ്യൂസ്ഡ് ആയിട്ട് പോയതാണ്. മ്യൂസിക് കൊണ്ടുപോകണം എന്ന് ഉള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അതെങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് മാസ്റ്റേഴ്സിനായിരുന്നു. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിന് പോയി. പക്ഷേ ആ സമയവും ഞാനൊരു ട്രാൻസിഷൻ പീരീഡായി എടുത്ത് കുറച്ച് കോൺടാക്ട്സ്

0: എന്നിട്ട് 2016 ആയ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ബാൻഡ് ദ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞിട്ട് ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് മ്യൂസിക് മോജോയിൽ പെർഫോം ചെയ്തു. നേരിട്ട് ഞങ്ങളൊരു 6 ഒറിജിനൽസ് പ്ലേ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ബാൻഡായിട്ട് വേറെ എവിടെയും പെർഫോം ചെയ്യാതെ സാധാരണ ബാൻഡ്സൊക്കെ കവേഴ്സും ഇതൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു ഒറിജിനലിലേക്കൊക്കെ ചിന്തിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട് അഭിലാഷ്, ഞങ്ങൾ രണ്ടാളുടെ അടുത്തും ഒരുപാട് ഒറിജിനൽസ് ആ സമയത്തേ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പാട്ടുകൾ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിലൊരു 6 പാട്ടുകൾ ചേർത്താണ് ദ ഫ്രീ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയിന്റിലാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ, ദിസ് ഇസ് സംതിങ് വിറ്റ് ഇസ് ഹാപ്പനിങ്, അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ട് ആ ഒരു മൊമെൻറ്റം എടുത്തിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യുന്നത് സെയിം ഇയർ 2016.
1: ഫോളോ ചെയ്തിരുന്ന മ്യൂസിക്കുകളും നമ്മളെ കുറേ ഇൻസ്പയർ ചെയ്യും. ഒറിജിനൽസ് വേണം, ഈ സോങ് റൈറ്റിംഗ് സിംഗർ അങ്ങനെ ആ ഒരു ഇത് നമ്മളെ നാട്ടിൽ തുടങ്ങി വരുന്ന ഒരു സമയം കൂടി ആയിരുന്നിരിക്കണമല്ലോ. അപ്പം എത്രത്തോളം ഇതിനെപ്പറ്റി ഒരു ഗ്ലോബൽ എക്സ്പോഷർ ഉണ്ടായിരുന്നു?
0: സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുറത്തുള്ള മ്യൂസിക് ചെറുപ്പത്തിലൊന്നും കേട്ടിട്ടേ ഇല്ലായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കും ഫിലിം മ്യൂസിക്കും മാത്രമേ കേട്ടിരുന്നുള്ളൂ ഏർലി 20s ഏജ് വരെ. ആ സമയത്തും എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ MTV ആയാലും വി ചാനലായാലും അങ്ങനത്തെ ചാനൽസിലൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് പോപ്പ് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഹിറ്റായിട്ടുള്ള പാട്ടുകൾ മാത്രമാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഒരേപോലെ ഇരിക്കുന്നുണ്ടല്ലോ പാട്ടുകൾ, ഇതിന് വലിയ വെറൈറ്റി ഒന്നുമില്ല, ഇതാണോ ഇംഗ്ലീഷ് മ്യൂസിക് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഷിഫ്റ്റ് സംഭവിക്കുന്നത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ടൈമിലൊക്കെ, യാ 2011-12 ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി പ്രദീപ് കുമാറിൻ്റെയും കല്യാണി നായരുടെയും ഹാർമണൈസ് പ്രോജക്റ്റ് കേൾക്കുന്നതും റോസ് ബോളിലുള്ള കുറച്ച് പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെ. പിന്നെ 2013-15 ടൈമിൽ ജാസും ബ്ലൂസും കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കേട്ടതൊന്നുമല്ല ആക്ച്വലി വേൾഡ് മ്യൂസിക് എന്ന് മനസ്സിലായത്. അപ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ ജാസ് ആണെങ്കിലും ബ്ലൂസ് ആണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആയിട്ടും ഒത്തിരി ഇഴചേർന്ന് കിടക്കാൻ, മെയിൻ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ജോൺറസ് ആണ് എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല.
1: ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിലാണോ ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൽബംസ് പ്രോജക്ട്സ് ലൈവ് ആണോ കൂടുതൽ, ബിഹൈൻഡ് ദ സീൻസിലാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഇപ്പോൾ പറയാ?
0: കറന്റ്ലി ലൈവ് പെർഫോമൻസസ് കുറവാണ്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് ശേഷം, അത് പാൻഡമിക്കിന് ശേഷം, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ എനിക്കൊരു ബാൻഡ് ലൈനപ്പ് ഉണ്ടായിരുന്നു ബേസ്ഡ് ഇൻ ചെന്നൈ. ഞങ്ങൾ 2-3 ഷോസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. 2019 എൻ്റെ ഫസ്റ്റ് EP ഞാൻ ഇറക്കുന്നത്. ആ സമയത്ത് ചെന്നൈയിൽ പോയി ഞാൻ ഒരു ചെറിയൊരു ബാൻഡ് ലൈനപ്പ് ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് ഷോസൊക്കെ ചെയ്തിരുന്നു. ചെറിയ ഷോസ് ആണ്, പക്ഷേ എന്നാൽ ആ ലൈനപ്പ് സോളിഡ് ആയിരുന്നു. പാൻഡമിക് സമയത്ത് പലരും പല വഴിക്ക് പോയി ബിക്കോസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ഇൻ ലൈഫ്
1: ഷിഫ്റ്റ് ആയി.
0: അപ്പം അതിനുശേഷം എനിക്കൊരു എനിക്ക് പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരുമിച്ച് പ്ലേ ചെയ്യാൻ പറ്റുന്ന. അപ്പം ഞാൻ അതിനുശേഷം സോളോ പ്ലേ ചെയ്യാൻ തുടങ്ങി. സോളോ പ്ലേ ചെയ്ത് എനിക്ക് മടുത്തു. ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 വർഷത്തിനിടയ്ക്ക് വളരെ കുറച്ച് ലൈവ് പെർഫോമൻസസ് ചെയ്തിട്ടുള്ളൂ. ഒന്നുകിൽ ആരെങ്കിലും കൂടെ കൊളാബറേറ്റ് ചെയ്തൊരു ഒരു ഒരു ലൈനപ്പ് പോലെ ഉണ്ടാക്കി പെർഫോം ചെയ്യും, അല്ലെങ്കിൽ സോളോ പ്ലേ ചെയ്യും. ഇപ്പോൾ യുക്ലേലയാണ് എൻ്റെ പ്രധാന ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് കൊണ്ട് യുക്ലേലെ ഫെസ്റ്റിവലൊക്കെ പ്ലേ ചെയ്യാറുണ്ട്, ഗോവയിലെ എല്ലാ വർഷവും നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ലൈവ് പെർഫോമൻസസിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ബാൻഡ് ലൈനപ്പ് വീണ്ടും റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. പക്ഷെ അതേ സമയത്ത് ഞാൻ പാട്ടുകൾ ചെയ്യുന്നത് നിർത്തിയിട്ടില്ല.
1: പാട്ടുകൾ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് സിനിമ ആൽബം എന്തൊക്കെയാണ് ലൈനപ്പിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്നുള്ളത്?
0: ഇൻഡിപെൻഡൻ്റ്ലി പാട്ടുകൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇൻഡിപെൻഡൻ്റ്ലി പാട്ടുകൾ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു തമിഴ് പടത്തിൽ വർക്ക് ചെയ്തത് ആസ് എ കമ്പോസർ. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. 2 വർഷത്തോളം പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അവസാനം പുള്ളി പടം ഓണായപ്പോൾ എന്നെ റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് ഇന്നാവുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് വർക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ മെയ്യിലാണ് ഞാൻ ആ അവസാനത്തെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് റിലീസ് ചെയ്തത്. അതിനുശേഷം പടം ഇറങ്ങി, അതിലെ പാട്ടുകളും.
1: ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിൽ
0: അതെ,
1: അതിൽ ഇനിയിപ്പം അടുത്ത പാട്ട് നമുക്ക് എപ്പോഴാണ് പ്രതീക്ഷിക്കാൻ പറ്റുക?
0: അതിലെ 3 പാട്ടുകൾ ഞാൻ സിംഗിൾസ് ആയിട്ട് ഇറക്കി. സത്യം പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നു സോളോ ആൽബം ആയത് കാരണം, 12 പാട്ടുകൾ ഉള്ളത് കൊണ്ടും. പക്ഷെ ഞാനത് 12 പാട്ടായിട്ട് തന്നെ എൻവിഷൻ ചെയ്ത് ഇറക്കിയത്, അതുകൊണ്ട് അതിന് അതിൽ ഒരു തിരിച്ചുപോക്കില്ല. ഫസ്റ്റ് ട്രാക്ക് ഡെത്ത് ഓഫ് ജാനുവരി എന്ന് പറഞ്ഞ ട്രാക്ക് 2022 ഇറക്കിയത്. 2023 ഞാൻ 8247254 എന്നൊരു ട്രാക്ക് ഇറക്കി. കഴിഞ്ഞ വർഷം വാനം തൊടു എന്നൊരു ട്രാക്ക് ഇറക്കി. ഇനി 9 ട്രാക്ക് ഇറങ്ങാനുണ്ട്. ഏകദേശം പ്രൊഡക്ഷനൊക്കെ ചെയ്തു വെച്ചിരിക്കുക. പക്ഷേ നമ്മൾ ഈ ആൽബത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ ഫണ്ട് ചെയ്യാനും വേണമല്ലോ. അപ്പോൾ പാരലലി നമ്മൾ ഓരോ വർക്ക് എടുക്കും, അപ്പോൾ ഇത് ഡിലേ ആവും. അങ്ങനെ ഡിലേ ആയിട്ടാണ് ഇത്രയും എത്തിയത്.
1: അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ അടുത്ത റിലീസിന് എടുക്കുന്നത്.
0: ഇപ്പോൾ ഈ പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കംപ്ലീറ്റ്ലി ആൽബത്തിൽ കുറച്ച് നാളെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് തീർക്കും ഈ വർഷം എന്നുള്ളത്.
1: ഒരു അവാർഡ് വിശേഷം കൂടി ഇതിനിടയിലോ എത്തിയിട്ടുണ്ട്, അതും കൂടി നമ്മളെ കേൾക്കാരുമായി പങ്കുവെക്കും.
0: യാ, അത് കഴിഞ്ഞ മാർച്ചിലാണ് അവാർഡ് വാർത്ത വന്നത്. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ എനിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടി. ടെലിവിഷൻ അവാർഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ രണ്ട്

0: കാറ്റഗറീസ് ഉണ്ട്, ടി വി സീരിയൽസിനും ടെലിഫിലിംസിനും. ഇപ്പോൾ ടെലിഫിലിം കാറ്റഗറിയിൽ അവർ ഷോർട്ട് ഫിലിംസ് ആണ് കൺസിഡർ ചെയ്യുക. ഷോർട്ട് ഫിലിം മേക്കേഴ്സ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ ഏതെങ്കിലും ഒരു ചാനലിൽ എയറിയും, എന്നിട്ട് അതയക്കും. കാരണം സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ഷോർട്ട് ഫിലിംസിന് വേറൊരു കാറ്റഗറി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവർ ടെലിവിഷൻ അവാർഡ്സിൻ്റെ കൂടെയാണ് ഇത് പറയുക. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിംസിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് 2013 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ എറൗണ്ട് ഒരു 25 to 30 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ആ ചെയ്തതിൽ 3 ഷോർട്ട് ഫിലിംസിനായിരുന്നു അവാർഡ് കിട്ടിയത്. അത് മൂന്നും നല്ല വർക്ക് ചെയ്തൊന്ന് സംതൃപ്തിയുള്ള വർക്കുകളായത് കാരണം അവാർഡ് വാർത്ത വന്നപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി.
1: ഇനിയിപ്പം എന്തെങ്കിലും ഉടനെ വേറെ വല്ല റിലീസും ഉണ്ടോ?
0: രണ്ട് ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ജെന്നി എന്നൊരു ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്.

0: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് കൂടിയായ വൈശാഖ് സോമനാഥുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലേക്ക് സ്വാഗതം. ആദ്യം അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും യേശുദാസും പാടിയ ഗാനം, കെ ജയകുമാറിൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

ഇനി കേൾക്കാം ലക്ഷ്മണരേഖ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: അരയ്ക്കലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാർ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: സാഗരസംഗമം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ജയചന്ദ്രനും പാടിയ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
5: ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. P. ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

0: സുവർണ മലരുകൾ.
1: പൊന്നും പൂവും എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

കല്ലുവെട്ടാങ്കുഴിക്കക്കരെ നിന്നുടെ വെള്ളിവളക്കിലുക്കം, നിന്റെ വെള്ളിവളക്കിലുക്കം. പിന്നെ പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം, ഒരു പഞ്ചാര മുളക്കം. കല്ലുവെട്ടാങ്കുഴിക്കക്കരെ നിന്നുടെ വെള്ളിവളക്കിലുക്കം, നിന്റെ വെള്ളിവളക്കിലുക്കം. പിന്നെ പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം, ഒരു പഞ്ചാര മുളക്കം.

മലർമെത്തയാക്കി കഴിച്ചു. പട്ടാമ്പിപ്പുഴത്തിട്ടുകൾ

ഇനി കേൾക്കാം എന്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: കന്യക എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളിയും ജയചന്ദ്രനും പാടിയത്, പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനകം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

കോഴിക്കോട് എന്നും സാഹിത്യകാരുടെയും കലാ സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട നഗരമാണ്. അവരുടെ സ്ഥിരം സംഗീതങ്ങളിൽ ഒന്നായിരുന്നു മിഠായി തെരുവും.

0: പ്രതിഭാധനരുടെ ആ പഴയ തെരുവിനെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീകുമാർ നിയതി.
1: ഏത് രാജ്യത്ത് ഞാൻ പോയി ചുറ്റി വന്നു കഴിഞ്ഞാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വെച്ച ശേഷം ആദ്യം ഞാൻ നടന്നു പോകുന്ന മിഠായി തെരു അവിടെ പള്ളീൻ്റെ അടുത്ത് നിന്ന് കിഡ്സൺ കോർണർ വരെ നടന്ന് ഒരു ചായ കുടിച്ച ശേഷം മാത്രമേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. മിഠായി തെരുവില്ലാത്ത ഒരു പരിപാടിയില്ല. ഞാനൊന്നും ആരുമല്ല പോകാറുണ്ട്. എം ടി വാസുദേവൻ നേരെ വരെ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ രുചിയും കോഴിക്കോടിൻ്റെ രുചിയും അനുഭവിച്ചത് ആര്യഭവനിൽ നിന്നാണ്. ഇതൊക്കെ പോട്ടെ, മിഠായിത്തെരുവിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത ശെൽവിയുടെ പുസ്തകശാല, ആര്യഭവനിലെ ആ മുറി വിങ്ങൽ വരികയാണ്. ഇത്രയും നന്നായിട്ട് ഇത്രയും പ്രസാധകരുണ്ടായിട്ട് ഇത്രയും മനോഹരവും ഏറ്റവും അവശ്യമായ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച അവനെ കാണാൻ ഞാൻ പലതവണ പോയിട്ടുണ്ട്. മിഠായിത്തെരു ഓർക്കുമ്പോൾ ശെൽവിയുടെ പുസ്തകശാല മറക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും രീവേട്ടൻ്റെ ആദ്യ പുസ്തകങ്ങളൊക്കെ അവരായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കാശ് കൊടുക്കാനും ഇതിൻ്റെ പ്രൂഫ് നോക്കാനും കടലാസ് വാങ്ങാനൊക്കെ ശെൽവീൻ്റെ അടുത്ത് പോയായിരുന്നു. ഈ കിഡ്സൺ ഡോർണറായിരുന്നു പിന്നീട് മാനാഞ്ചറ സ്ക്വയറിനേക്കാളും പ്രശസ്തമായി മാറിയത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു, സത്രം എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ സത്രം പൊളിച്ചിട്ടാണ് ഈ കിഡ്സൺ ഉണ്ടാക്കിയത്. ഇന്ന് ആ കിഡ്സൺ പൊളിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? കേരളത്തിലെ മന്ത്രിമാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ കിഡ്സണിലായിരുന്നു താമസിച്ചിരുന്നത്. വരദരാജൻ നായർ ധനകാര്യമന്ത്രിയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ കൊണ്ടാക്കേണ്ട ഗസ്റ്റ് ഹൗസിലല്ല, എം ഗോവിന്ദൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും പോൾ മാഷൊക്കെ എം ഗോവിന്ദനുമായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടത്തി ഉറക്കിയിട്ടാണ് പോയിരുന്നത്. ഞാനും നമ്പൂതിരിയും കൂടി, ആർട്ടിസ്റ്റ് നമ്പൂതിരി എല്ലാ ദിവസവും ചെയ്തിരുന്ന ഒരു സാധനം അതാത് ദിവസത്തെ പേപ്പറും പെന്നും വാങ്ങലാണ്. അപ്പം ഞാൻ സൈക്കോ എന്നിറങ്ങിയിട്ട് നമ്പൂതിരിൻ്റെ കൂടെ കെ എം ആർ എന്ന് പറയുന്ന രാധാകൃഷ്ണ ചെട്ടിയുടെ വീട്ടിൽ പോയിട്ട് പേപ്പർ വാങ്ങി ഇങ്ങനെ നടക്കും. പിന്നീട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് കടന്നു പോയ ആളുകളുടെ രൂപസാദൃശ്യമുള്ള നമ്പൂതിരി ചിത്രങ്ങൾ പിന്നീട് ഞാൻ ഈ മാതൃഭൂമിയുടെ കഥകൾ വായിക്കുമ്പോൾ വരും. ഞാനത് റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും, അതല്ലേന്ന്. ഏയ്, അതൊന്നല്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്യും. അങ്ങനെ ഒരു നിരീക്ഷണം ഈ ചിത്രകലയായാലും ആളുകളോടായാലും അത് എനിക്കുണ്ട് എന്നുള്ളതിനെ കൊണ്ടായിരിക്കാൻ ചിലപ്പം നമ്പൂതിരി എന്നെ കൂട്ടി ആ വഴിക്ക് നടന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്പൂതിരിനെ പോലെ വലിയ മനുഷ്യൻ്റെ കൂടെ മിഠായിത്തെരുവിലാണ് നടക്കുക, ഒ വി വിജയൻ എന്നൊരു മനുഷ്യൻ്റെ കൂടെ മിഠായിത്തെരുവിലാണ് നടക്കുക, എം ടി വാസുവേട്ടൻ്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്, അങ്ങനെ പലരുടെയും കൂടെ. ടി ദാമോദരേട്ടൻ, എം ടി വാസുദേവൻ നായർ, പുനലൂർ രാജൻ, ഇങ്ങനെ കോഴിക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവരെ മുഴുവൻ ഒറ്റയടിക്ക് കാണണമെങ്കിൽ പീതാംബർ സ്റ്റുഡിയോൻ്റെ നേരെ മുന്നിൽ നിന്ന് നോക്കിയാൽ മതി. ഇവർ മുഴുവൻ വൈകുന്നേരങ്ങളുണ്ടാവും. അന്ന് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് നഗരത്തിലെ. അവരെയൊക്കെ ഇങ്ങനെ കാണുക, അതിലൊരു മൂന്നോ നാലോ പേർക്ക് എന്നെ അറിയുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ദാമോദരമാഷ കേടാ എവിടെ പോകണമെന്ന് ചോദിക്കും. അതിൻ്റെ ഒരു കുടുസ് എനിക്കുണ്ടാവില്ലേ? പക്ഷേ അതൊക്കെ ഞാനിപ്പോൾ ദാ മുട്ടായിത്തരത്തിലൂടെ നടക്കുമ്പോൾ നോക്കുന്നു. അത് കഴിഞ്ഞാൽ നാഷണൽ സ്റ്റുഡിയോ, നാഷണൽ സ്റ്റുഡിയോൻ്റെ അകത്ത് ഉണ്ണിയേറിൻ്റെ അടുത്ത് കയറിയാൽ തന്നെ ഒരു അമ്പലത്തിൽ പോയ പ്രതീതിയാണ്. കാരണം രാവിലെ മുതൽ ഇങ്ങനെ ചൂടനും ചാമ്പ്രാണിയൊക്കെ പുകച്ച് ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഐശ്വര്യമാവാനില്ല. ടി നാരായണൻ ക്യാമറാമാൻ അടക്കം, അംബികുമാർ ക്യാമറാമാൻ, ഇങ്ങനെ പ്രശസ്തരായ പല ക്യാമറാമാരെയും ഉണ്ടാക്കിയ ഇടമാണ് ഈ ഉണ്ണിയേട്ടൻ്റെ നാഷണൽ സ്റ്റുഡിയോ. ഈ നാഷണൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അന്ന് കല്യാണ പന്തലിൽ നിന്ന് നേരെ കാറിൽ വധുവരന്മാർ ബൊക്കയും മാലയിട്ട് നാഷണൽ സ്റ്റുഡിയോയിലെ കാത്തേക്ക് വന്നു, മുകളിലേക്ക് വന്നു, ഭാസ്കരേട്ടൻ ആരെങ്കിലും ഉണ്ടാവും, അയാളെ പിടിച്ചിരുത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, നാഷണൽ സ്റ്റുഡിയോ ഒന്ന് ഫോട്ടോ എടുത്താൽ. അതാണ് ആഭിജാജ് എന്നൊക്കെ പറയുന്നില്ലേ. ഇവിടെ വേറൊരു വലിയ സംഭവം ഉണ്ടായി. ഒരു ബന്ധ ദിവസം ഉണ്ണേട്ടൻ പറഞ്ഞു, ഞാൻ തുറക്കും, കട തുറക്കും, ആരെന്ത് ചെയ്താലും. സമരക്കാർ വന്നു, ഉണ്ണിയേട്ടനോട് ഏറ്റവും കരുണയും ഏറ്റവും കൂടുതൽ കാരുണ്യം ചൊരിയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചില്ലുമേട പോലെയുള്ള നാഷണൽ സ്റ്റുഡിയോ കല്ലെറിഞ്ഞ് പൊളിച്ചു. കോഴിക്കോട്ടുകാർ പ്രതിഷേധം കണ്ടു, പക്ഷേ ആ പ്രതിഷേധത്തിൽ ഒരു മനുഷ്യനും ആളാദിച്ചില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞത്, എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നു.

0: തൊഴിലാളികൾക്ക് ഉള്ള പ്രശ്നത്തിന് അവർ ജോലി ചെയ്യുന്നു, രണ്ടും ജോലിയാണ്. കച്ചവടം കച്ചവടമാണ് എന്ന് പറഞ്ഞത് ഉണ്ണിയേട്ടനായിരുന്നു, നാഷണൽ സ്റ്റുഡിയോ ഉണ്ണിയേട്ടൻ. അത് കഴിഞ്ഞാൽ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കേരള ബുക്ക് ഡിപ്പോ, പിന്നെ പി കെ ബ്രദേഴ്സ്. ഈ പി കെ ബ്രദേഴ്സ്, കെ ആർ ബ്രദേഴ്സ് എന്നൊക്കെയാണ് ആദ്യകാലത്ത് എല്ലാവരും പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അതിമനോഹരമായ പ്രിൻറ്റിങ്, അവിടെ പോയാൽ കിട്ടാത്ത സാധനങ്ങളില്ല. കേരള ബുക്ക് ഡിപ്പോ ബാലൻ എന്ന് പറയുന്ന അയാളുടെ അനിയനാണ് പിന്നീട് പ്രശസ്തനായ സംവിധായകൻ ബേബിയായത്. അതേ അവിടെ ജനിച്ച് വളർന്നതാണ്. മിഠായിത്തരത്തിലും നാടകവും കളിയൊക്കെ ആയിട്ട് നടന്ന ഒരു മനുഷ്യൻ പിന്നീട് ലിസ പോലുള്ള സിനിമ എടുത്തു, അതും മിഠായിത്തരുവിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട് എഴുത്തുകാർക്ക്, ഒരു പേനക്കട, കിമ്മൻ കമ്പനി എന്നാണ് അതിൻ്റെ പേര്. കേരളത്തിൽ നിന്ന് അകത്തുനിന്നും പുറത്തുനിന്നും ആര് വന്നാലും സ്റ്റേഷനിലേക്ക് നമ്മൾ ആരെയും കൊണ്ടാക്കാൻ പോകണമെങ്കിൽ പറയും, അല്ലോടെ എനിക്ക് രണ്ട് മൂന്ന് പേന വാങ്ങണം. ഞാൻ നിങ്ങൾക്ക് അവിടെ കിട്ടൂലേ? അല്ല, നമ്മളെ കിമ്മൻ കമ്പനി.
1: ഒരു തെരുവിൻ്റെ കഥ.
0: പസഫിക് സ്റ്റോർ മുതൽ രണ്ടാം ഗേറ്റ് വരെ കോർട്ട് റോഡാണ്. അവിടെ ഒരു പ്രശസ്തമായ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു, കോഴിക്കോടിനെ കുലുക്കിയ കൊലപാതകമായിരുന്നു. പഞ്ചാബികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഹോട്ടലായിരുന്നു. അരിയുടെ എന്തോ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആണ് ഈ ഹോട്ടൽ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അന്ന് എം ടി വാസുദേവൻ നായരടക്കമുള്ള കോഴിക്കോട് നഗരത്തിലെ എല്ലാ ആളുകളുടെ ഒരു സങ്കേതമായിരുന്നു. ഹോട്ടലിന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മകനൊക്കെ എൻ്റെ കൂടെ പഠിച്ചൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു കൊലപാതകം നടന്നു. അതാണ് എം ടി വാസുദേവൻ നായർ എഴുതിയ ശത്രു എന്ന് പറയുന്ന ചെറുകഥ. അവരോടൊപ്പം കളിക്കുകയും കാഴ്ച കളിക്കുകയൊക്കെ ചെയ്ത ഒരാൾ, ഈ മരിച്ച ആളുടെ പേര് അബ്ദുറഹ്മാൻ സാഹിബ് എന്നായി. കൊളത്തറയിൽ അദ്ദേഹത്തിന് ഒരു വലിയ പാർക്കും ഓർമ്മകളൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് സത്യത്തിൽ കോഴിക്കോട്ട് ഒരു വലിയ നാടകസംഘം ഒക്കെ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന്. ഈ കൊലപാതകം വന്നുകൊടുക്കും മുട്ടായിത്തരുത്തിനൊരു വലിയാത്ത ഒരു പേടിയുണ്ടായി. സത്യത്തിൽ അത് ഏതോ ഒരു രീതിയിൽ കളിക്കിടയിൽ വന്ന ഒരു കുസ്തിയിൽ പെട്ടുപോയിട്ട് ഇയാൾ കൊലപ്പെടുകയായി. പക്ഷേ അത് ഒരു വലിയ മുറിവായി മാറി. അന്നത്തെ സകല എഴുത്ത് ഒരു ഉറുപാടക്കുള്ള ആളുകളൊക്കെ രണ്ട് സ്ഥലത്തായിരുന്നു. ഒന്ന് മലബാർ അലുവയിലെ മലബാർ അലുവ സ്റ്റോറിലെല്ലാവരും ഇരുന്ന് സ്വറ പറയുന്നൊരു സ്ഥലമാണ്. അതേമാതിരി മോഡേൺ ഹിന്ദു ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, രാധാ തിയേറ്ററുടെ നേരെ മുന്നിൽ. ഇ കെ നായനാരും മൂസക്കയും കൂടി സിനിമയ്ക്ക് പോയ കഥകളൊക്കെ പല ആത്മകഥകളിലും അത് രാധാ തിയേറ്ററാണ്. രാധേൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞപ്പോൾ ഇ കെ നായനൊരു വിചാരിച്ചത് എവിടേക്കാണ് ഈ പോണ്ടോണ്. അപ്പം മൂസക്ക രാധേ പോവാ, രാധേ പോവാന്ന് പറഞ്ഞു. അത് തിയേറ്ററാണെന്ന് അറിയില്ല. അങ്ങനെ ഇ കെ നായനാർ കോഴിക്കോട് ദേശാഭാനിയുള്ള അപ്പം മിഠായി തെരുവിലെ രാധാ തിയേറ്ററിലേക്കാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നൊരു കഥ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് മൂസാക്കൻ്റെ അടുത്തുനിന്ന്. മിഠായിത്തെരുവ് പറഞ്ഞാൽ തീരില്ല. എനിക്കിന്നും മിഠായിത്തെരുവിലൂടെ നടക്കാനിഷ്ടമാണ്, അവിടെ ഉറങ്ങാനിഷ്ടമാണ്. അവിടുത്തെ കുറേ കഥകൾ ഉണ്ട് ഇനിയും ബാക്കി.
2: ഇതുവരെ കേട്ടത് മിഠായിത്തെരുവിനെ കുറിച്ചുള്ള ശ്രീകുമാർ നിയതിയുടെ ഓർമ്മ ശകലങ്ങൾ. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും എരഞ്ഞോളി മൂസയും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം.

ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും രമേശ് നാരായണനും പാടിയ ഗാനം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ്റെ സംഗീതം.

സി ഐ ഡി മുസ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ്, ടിമ്മി, ടിപ്പു എന്നിവർ പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

ഇനി കേൾക്കാം ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും റിമി ടോമിയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജയചന്ദ്രന്റെ സംഗീതം.

0: തുറുപ്പ് ഗുലാൻ എന്ന ചിത്രത്തിനു വേണ്ടി മഹാദേവനും ലിജി ഫ്രാൻസിസും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.
1: Yeah.

വൺ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലനും നിത്യ മാമനും പാടിയ ഗാനം, മനു മഞ്ജിത്തിൻ്റെ വരികൾക്ക് പ്രിൻസ് ജോർജിൻ്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബജാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഒ.ജെ. ജനീഷ് നാളെ നിർവഹിക്കും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ സുരക്ഷിതമായ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനും അപകടങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ട് ദക്ഷിണ റെയിൽവേയിലെ തിരുവനന്തപുരം ഡിവിഷനിലുടനീളം അന്താരാഷ്ട്ര ലെവൽ ക്രോസിംഗ് അവബോധ ദിനം ആചരിച്ചു. തിരുവനന്തപുരം നോർത്ത് നിന്ന് പശ്ചിമബംഗാളിലെ സാന്ദ്രഗച്ചി വരെ പോകുന്ന തിരുവനന്തപുരം നോർത്ത് എ സി വീക്ക്ലി

സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് ജൂലൈ മാസത്തോട്ടേക്കു കൂടി നീട്ടി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കുട്ടികളുടെ പേരിൽ FD അക്കൗണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 500,000 രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ഇനി രഞ്ജിനി ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് സ്വാഗതം. ആദ്യം അമ്പിളി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉള്ളേരിയിൽ നിന്നും ശ്രേയ, ജീഷ്മ ശ്രീലേഷ് എന്നിവർ.

ഇനി കേൾക്കാം രാഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വയലാറിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കഞ്ഞിലാശ്ശേരിയിൽ നിന്നും ഹൃദൻ, മിഥുൻ എന്നിവർ.

ഇസബല്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഒ എൻ വിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്നും ശ്രീജിത്ത്.

കേളി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം, കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഭരതൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടക്കൽ നിന്നും നിശാന്ത്, സജിന, നേത്ര എന്നിവർ.

അങ്ങാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് അടുത്തത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടുവട്ടത്തു നിന്നും സുനില.

ദുബായ് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതുമന ഡോക്ടർ ഗോവിന്ദൻ കാഞ്ഞങ്ങാട് നിന്നും.

വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് ബേണി എഗ്നേഷ്യസിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുത്തമ്പലത്ത് നിന്നും അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു എന്നിവർ.

ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പേരാവൂർ നമ്പിയോട് നിന്നും ഷിജില സജീവൻ.

കോഹിനൂർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം, ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വഴിക്കടവ് നിന്നും അനൂപ്.

ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും എം ജി ശ്രീകുമാറും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ബാലകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെലവൂരിൽ നിന്നും സുനോജ്, ഷൈജ എന്നിവർ.

കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പുത്തൂർ മഠത്തു നിന്നും ഷീബ അനിൽകുമാർ.

ആകാശദൂത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. ഒ എൻ വിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മലപ്പുറത്തു നിന്നും ലച്ചു, വിനായക്, ദേവിക, ധീരവ്നാഥ് എന്നിവർ.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ FM. സമയം 11 മണി. ഇനി FM ഗോൾഡ് ഡൽഹി പരിപാടികൾ തുടർന്ന് കേൾക്കാം.